0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 ജൂലൈ മാസം 14 ചൊവ്വാഴ്ച. കൊലവർഷം 1201, മിഥുനമാസം 30 പുണർദം നക്ഷത്രം. ദലൈലാമ പറഞ്ഞ ഒരു വാചകമുണ്ട്, സാധ്യമാകുമ്പോഴെല്ലാം ദയയുള്ളവരായിരിക്കുക. അത് എപ്പോഴും സാധ്യവുമാണ്. മറ്റുള്ളവരോട് ദയ കാണിക്കാൻ നമുക്ക് വലിയ പണമോ പദവിയോ ഒന്നും ആവശ്യമില്ല. ഒരു നല്ല വാക്ക്, ഒരു ചെറിയ കരുതൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമം കേൾക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സില്ലേ, അതാണ് ഏറ്റവും വലിയ ദയ. ദേഷ്യപ്പെടാനും അകലം പാലിക്കാനും കാരണങ്ങൾ ഒരുപാടുണ്ടാകാം. പക്ഷേ അതിനിടയിലും ദയയുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ കാര്യങ്ങളിലൊന്ന് ബന്ധനം അഥവാ തടവറ തന്നെയാണ്. അഴിക്കൂടിനുള്ളിൽ ഒരാൾ എത്തപ്പെടുമ്പോഴാണ് സാധാരണ നാം ബന്ധനം എന്ന് പറയുന്നത്. എന്നാൽ ശരിക്കും ബന്ധനം എന്നത് മറ്റു ചിലതുകൂടിയാണ്. യഥാർത്ഥ ബന്ധനം അവനവന്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. നാം പലവിധ ചിന്തകളെ, മാമൂലുകളെ മുറുക്കെ പിടിക്കുന്നു. ചിലത് മറ്റുള്ളവരെയും സമൂഹത്തെയും തൃപ്തിപ്പെടുത്താനാവും, അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഉണ്ടാവുകയില്ല. എന്നാലും മറ്റുള്ളവരെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെന്ത് കരുതും, എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള ചിന്തയിൽ ആഗ്രഹങ്ങൾ മാറ്റിവെക്കും. ഒരിക്കലോ പലപ്പോഴോ മാത്രമല്ല ഇപ്രകാരമുള്ള ചിന്തകളെ മുറുകെ പിടിക്കുന്നത്. പിന്നീട് അതുതന്നെയാണ് ശരി എന്ന ചിന്തയിൽ നാം ആ തെറ്റായ ചിന്തകൾ കൊണ്ട് സ്വന്തം തടവറ പണിയുന്നു. ഇതിൽ നിന്ന് എനിക്കിനി മോചനമില്ല എന്ന് നിരന്തരം വ്യാകുലപ്പെടുന്നു. പല വിവാഹ ബന്ധങ്ങൾ ഇത്തരത്തിൽ തുടർന്നു പോകുന്നുണ്ട്. ഒട്ടും സംതൃപ്തമല്ലാതെ ജോലി, വിദ്യാഭ്യാസം അവനവന്റെ മാതാപിതാക്കളുടെ താല്പര്യത്തിൻ്റെയും നിർബന്ധത്തിൻ്റെയും പേരിലെടുത്തിട്ട് സംഭവിക്കുന്നത്, ഇവയൊക്കെ തുടർന്നു കൊണ്ടുപോകുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം ബന്ധനം പുറംലോകത്തിലല്ല, സ്വന്തം ചിന്തകളിലാണെന്നുള്ള വസ്തുതയാണ്. ഒരു നിമിഷമെങ്കിലും അത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു വരികയോ അവയെ സാവധാനം മാറ്റി നിർത്താനുള്ള ധൈര്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുക. അപ്രകാരം ധൈര്യമുദിച്ചാൽ നാം തിരിച്ചറിയും, ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ചതു നേടാൻ നമുക്ക് തടസ്സമായത് ബാഹ്യലോകമല്ല, തൻ്റെ തന്നെ മനസ്സാണെന്ന്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് അനായാസം ഉയരങ്ങളിലേക്ക്, നാം ആഗ്രഹിക്കുന്ന, നാം സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കും. പല മുഖങ്ങൾ ധരിച്ച് എല്ലാവർക്കും മുമ്പിലും ശരിയായി തോന്നിപ്പിക്കാൻ വിഫല ശ്രമം നടത്തി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. നദി ഒഴുകാൻ ശ്രമിക്കുകയല്ല, അത് സ്വാഭാവികമായി ഒഴുകുകയാണ്. അതിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നിനെയും അത് കാര്യമാക്കാതെ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മളോ സ്വയം ഒഴുകുന്നുവോ അതോ എല്ലാറ്റിനോടും ഒത്തുപോകാൻ ബന്ധപ്പെട്ട് ആഗ്രഹിക്കാത്ത ജീവിത വഴികളിലൂടെ ഒഴുകുന്നുവോ? വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഓരോ ദിവസവും നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അല്ലാതെ നാം വിചാരിക്കുന്ന പോലെ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. രാവിലെ ചിട്ടയായി അതിരാവിലെ എഴുന്നേൽക്കുന്നത് എന്നും കൃത്യമായ ഒരു പേജെങ്കിലും വായിച്ച് പുതിയ അറിവുകൾ പ്രാപ്തമാക്കുന്നത്, കൃത്യമായ വ്യായാമ മുറകൾ, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഇവ ശീലമാക്കുന്നത്, ഇതുപോലെയുള്ള ലളിതമായ ശീലങ്ങൾ കാലാന്തരത്തിൽ വലിയ ഫലം നേടിത്തരും. വിജയത്തിലേക്കുള്ള വഴി കഠിനമായ പടവുകൾ അല്ല, ദിനംപ്രതി നടത്തുന്ന കൃത്യമായ പരിശീലനങ്ങളാണ്. സ്വയം അച്ചടക്കവും തിരിച്ചറിവുകളും നേടിയാൽ നമ്മെ ആർക്കും തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ കഴിയില്ല. കുടകൾക്ക് മഴ പെയ്യുന്നത് നിർത്താൻ കഴിയില്ല, പക്ഷേ മഴയത്ത് കുടയുണ്ടെങ്കിൽ നനയാതെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം കൊണ്ട് മാത്രം എപ്പോഴും വിജയം സംഭവിക്കണമെന്നില്ല. എന്നാൽ തീർച്ചയായും ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ശക്തി പകരാൻ ആത്മവിശ്വാസത്തിന് കഴിയും. നമ്മുടെ മൂല്യം, നമ്മുടെ ശക്തി, നമ്മുടെ കഴിവുകൾ നാം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. ലോകം എന്തു കരുതും, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് ചിന്തിച്ച് സമയം കളയരുത്. ആർക്കു വേണ്ടിയായാലും, ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായാലും ഉദരത്തിൽ ചുമന്ന, എഴുന്നേൽക്കാൻ പഠിപ്പിച്ച മാതാവിനെ വീഴാതെ നോക്കേണ്ടതും, തലയുയർത്തി സമൂഹത്തെ നേരിടാൻ പഠിപ്പിച്ച അച്ഛൻ്റെ തല കുനിക്കാതിരിക്കാൻ നോക്കേണ്ടതും മക്കളുടെ കടമ തന്നെയാണ്. പഞ്ചസാരയുമായി ചേരുമ്പോൾ പാല് കൂടുതൽ മധുരമുള്ളതാകുന്നു. എന്നാൽ അതേ പാല് പുളിയുമായി ചേർന്നാലോ അത് പിരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും. ചേരേണ്ടത് തമ്മിൽ ചേർന്നാലേ ജീവിതം മനോഹരമാകൂ. മറ്റുള്ളവർ നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നോർത്ത് ബേജാറാകുന്നതിന് പകരം നാം നമ്മുടെ ബെസ്റ്റ് രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. മോഹന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനമൊന്ന് കേട്ടുനോക്കാം.
3: വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്ന, വാനം പാടി പോരൂ
2: കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മതകര സുരവില മധുവി

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 14-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക ചരിത്രത്തെയും ജനാധിപത്യ ചിന്തകളെയും മാറ്റിമറിച്ച ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ച ദിവസമാണ് 1789 ജൂലൈ 14. പാരീസിലെ പ്രശസ്തമായ ബാസ്റ്റിൽ ജയിൽ ജനക്കൂട്ടം ഇരച്ചുകയറി തകർത്തത് ഈ ദിവസമാണ്. രാജഭരണത്തിന്റെ ക്രൂരതയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും പ്രതീകമായിരുന്ന ബാസ്റ്റിൽ തകർത്തതോടെ ഫ്രാൻസിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർന്നുവന്നു. ജൂലൈ 14 ഫ്രാൻസിന്റെ ദേശീയ ദിനമായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ശാസ്ത്ര ചരിത്രത്തിലെ ഇതിഹാസ പുരുഷനായ സർ ഐസക് ന്യൂട്ടൺ ബ്രിട്ടനിലെ അന്നത്തെ ഭരണാധികാരിയായ ആൻ രാജ്ഞി നൈറ്റ്ഹുഡ് പദവി നൽകി ആദരിച്ചത് 1705 ജൂലൈ 14-ാണ്. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു ഇത്. ശാസ്ത്ര ലോകത്തിന് നൽകിയ നിർണായക സംഭാവനകൾ പരിഗണിച്ച് ഇത്തരമൊരു ബഹുമതി ലഭിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞനായിരുന്നു ഐസക് ന്യൂട്ടൺ. ഇതോടെയാണ് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം സർ എന്ന് ചേർക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണ നേട്ടത്തിന് അടിത്തറ പാകിയ ദിവസമാണ് 2023 ജൂലൈ 14. ISROയുടെ 3-ാമത്തെ ചന്ദ്ര പര്യവേക്ഷണ ദൌത്യമായ ചന്ദ്രയാൻ 3 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും LVM-3 റോക്കറ്റ് ഉപയോഗിച്ച് വിജയകരമായി വിക്ഷേപിച്ചത് ഈ ദിവസമാണ്. പിൽക്കാലത്ത് ചന്ദ്രന്റെ ആരും കടന്നു ചെല്ലാത്ത ദക്ഷിണ ധ്രുവത്തിൽ പേടകം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ഇന്ത്യ ലോകത്തിനു മുന്നിൽ ചരിത്രം കുറിച്ചു. മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഇതിഹാസ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് 1994 ജൂലൈ 14-ാണ്. കോഴിക്കോട്ടെ ബേപ്പൂരിലുള്ള വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സാധാരണക്കാരുടെ ഭാഷയിൽ ഹാസ്യവും തത്വചിന്തയും കലർത്തി അദ്ദേഹം രചിച്ച ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ തുടങ്ങിയ കൃതികൾ മലയാളികൾക്ക് മറക്കാനാവാത്തതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും പത്മശ്രീയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും പ്രശസ്ത മാർക്സിസ്റ്റ് ചിന്തകനുമായിരുന്ന കെ ദാമോദരൻ അന്തരിച്ചത് 1976 ജൂലൈ 14-ാണ്. ഡൽഹിയിലെ JNU വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ ഇടതുപക്ഷ ചിന്തകൾ വളർത്തുന്നതിൽ അദ്ദേഹം എഴുതിയ പാട്ടബാക്കി എന്ന നാടകം വലിയൊരു സാമൂഹിക വിപ്ലവമാണ് സൃഷ്ടിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ ചെയർമാനായും രാജ്യസഭാ MP അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യകാല പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ആധുനിക റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജർമ്മൻ ശാസ്ത്രജ്ഞനായ വെർണർ വോൺ ബ്രൌണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദ്രാവക ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വലിയ റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചത് 1937 ജൂലൈ 14-ാണ്. ഈ സാങ്കേതിക വിദ്യയാണ് പിൽക്കാലത്ത് 2-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച V-2 റോക്കറ്റുകളുടെ നിർമ്മാണത്തിലേക്കും പിന്നീട് മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച നാസയുടെ Saturn V റോക്കറ്റിന്റെ വികാസത്തിലേക്കും നയിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മാറിക്കൊണ്ടിരിക്കുന്ന നഗര സംസ്കാരത്തിന്റെ തിരക്കുകളിൽ മനുഷ്യന് നഷ്ടമാകുന്ന നന്മകളെയും ആർദ്രതയെയും കുറിച്ച് അക്ഷരങ്ങളിലൂടെ നമ്മെ ബോധവാന്മാരാക്കിയ ആധുനികതയുടെ ശക്തനായ കവി. ഇന്ന് ജൂലൈ 14. മലയാള കവിതാ ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രിയ കവി NN കക്കാടിന്റെ ജന്മദിനം. പരമ്പരാഗതമായ കാവ്യശൈലികളിൽ നിന്ന് മാറി മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളെയും സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും ദീർഘവീക്ഷണത്തോടെ നിരീക്ഷിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ച് NN കക്കാട് എന്ന നാമം എപ്പോഴും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ദീർഘകാലം ആകാശവാണിയിൽ പ്രൊഡ്യൂസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം മാധ്യമരംഗത്ത് പുതുമയുള്ള നിരവധി പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശബ്ദത്തിന്റെ വിനിമയ സാധ്യതകളെയും ദൃശ്യ സംസ്കാരത്തെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മികച്ച മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. കണിശമായ സംഗീത ബോധവും പുരാണങ്ങളിലും വേദാന്തത്തിലുമുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ അറിവും അദ്ദേഹത്തിന്റെ ചിന്തകളെ കൂടുതൽ ദീപ്തമാക്കി. പ്രകൃതിയെ മറന്നുകൊണ്ട് മനുഷ്യൻ കെട്ടിപ്പടുക്കുന്ന നഗര സംസ്കാരത്തോടും യന്ത്രവൽക്കരണത്തോടും അദ്ദേഹം തന്റെ അക്ഷരങ്ങളിലൂടെ ശക്തമായി വിയോജിച്ചു. വികസനത്തിന്റെ പേരിൽ മനുഷ്യന് നഷ്ടമാകുന്ന പരസ്പര സ്നേഹവും കാരുണ്യവും അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെയുള്ള നിരവധി വലിയ അംഗീകാരങ്ങൾ ഈ കാവ്യ പ്രതിഭയെ തേടിയെത്തിയിട്ടുണ്ട്. കാലമെത്ര കടന്നുപോയാലും സമൂഹത്തിന്റെ നേർക്കുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും പ്രസക്തിയേറിക്കൊണ്ടേയിരിക്കും. ആകാശവാണിയുടെ തരംഗങ്ങളിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് അക്ഷരങ്ങൾ പകർന്നു നൽകിയ NN കക്കാടിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: Info@7.
3: നമസ്കാരം, Info@7 സ്വാഗതം. ഞാൻ ഹീര. പട്ടഞ്ചേരി ശാന്തി ജംഗ്ഷൻ CS ഹൌസ് ഗോപാലൻ നായർ മകൻ കൃഷ്ണകുമാറിനെ 2024 April 27 മുതൽ പട്ടഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കാണാതായി. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പുതുനഗരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9497947217. ഒരിക്കൽ കൂടി 9497947217. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബയോകെമിസ്ട്രി വിഭാഗത്തിലെ സർവീസ് ലാബിലേക്ക് ആവശ്യമായ മെഷീന് ആവശ്യമായ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. ക്വട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി July 18 ഉച്ചയ്ക്ക് 2. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് ഓഫീസിൽ ലഭിക്കും. ഫോൺ 0491-2974-125. ഒരിക്കൽ കൂടി 0491-2974-125. പൊതുവിഭാഗത്തിലുള്ള വെള്ള റേഷൻ കാർഡുകളിൽ നിന്ന് മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് തരം മാറ്റുന്നതിനായി അർഹരായ കുടുംബങ്ങളിൽ നിന്നും പൊതുവിതരണ വകുപ്പിലേക്ക് അപേക്ഷ നൽകുന്നതിന് ഇനി 4 ദിവസം കൂടി. അപേക്ഷിക്കുന്ന അർഹരായ എല്ലാവർക്കും മുൻഗണന റേഷൻ കാർഡ് അനുവദിച്ച് നൽകും. ആവശ്യമായ രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺസ് ലോഗിൻ പോർട്ടൽ എന്ന വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2505541. ഒരിക്കൽ കൂടി 0491-2505541. പട്ടാമ്പി ICDS ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് വാഹനം ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. July 25 ഉച്ചയ്ക്ക് 2 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9747-76-9643. ഒരിക്കൽ കൂടി 9747-76-9643. അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ആശ്രിതരായവരും സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ അംഗീകൃത അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ ഓഫീസറുടെ സാക്ഷ്യപത്രം, ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി തെളിയിക്കുന്ന രേഖ സഹിതം പഠിക്കുന്ന സ്ഥാപനം മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകരുടെ ജാതി, മതം, വരുമാനം എന്നീ നിബന്ധനകൾ ബാധകമല്ല. ആധാർ സീഡഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകൾ ഉണ്ടായിരിക്കണം. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പിന് അർഹതയില്ല. അവസാന തീയതി August 15. വിവരങ്ങൾ ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2505055. ഒരിക്കൽ കൂടി 0491-2505055. പ്രീമെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. ഈ ഗ്രാന്റ് അർഹതയുള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് സ്കൂളുകളിൽ 9 ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ്, സ്ഥാപന മേധാവി മുഖാന്തരം ഈ ഗ്രാന്റ് സെറ്റിൽ ഈ ഡിസ്ട്രിക്ട് വാലിഡേഷൻ നടത്തിയ അപേക്ഷ ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി August 15. വിവരങ്ങൾക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകൾ ലഭിക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0491250505 ഒരിക്കൽ കൂടി 0491250505. ലക്കിടി അസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടർ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVET ലെവൽ 4 സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. സൌജന്യ ഓറിയന്റേഷൻ സെഷൻ 15 July നടക്കും. അവസാന തീയതി 18 July. കൂടുതൽ വിവരങ്ങൾക്ക് 9495999967 ഒരിക്കൽ കൂടി 9495999967. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ലീപ്പർ അല്ലെങ്കിൽ ക്ലീനർ തസ്തികയിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ 17 July FCIPalakkad@gmail.com എന്ന ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605724950. ഒരിക്കൽ കൂടി 9605724950. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ITIയിൽ നിന്നും 2024-25 വർഷങ്ങളിൽ കോഴ്സ് പൂർത്തീകരിച്ച് ഏകവത്സര ട്രേഡുകളിലെയും ദ്വിവർഷ ട്രേഡുകളിലെയും ട്രെയിനികൾക്ക് കോഷൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകുന്നതിന് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0491281581. ഒരിക്കൽ കൂടി 0491281581. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ VEO ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിലുള്ള കടമുറി മാസവാടകയ്ക്ക് നൽകുന്നതിന് 20 July ഉച്ചയ്ക്ക് 2 ലേലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466224424254. ഒരിക്കൽ കൂടി 0466224424. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 2nd ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സ്പോർട്ട് അഡ്മിഷൻ 14 July രാവിലെ 9 to 10 നടക്കും. പ്ലസ് ടു, VHSC, ITI, KGC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും പുതുതായി അപേക്ഷിച്ചവർക്കും പങ്കെടുക്കാം. മറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിയവരിൽ ബ്രാഞ്ച് മാറ്റമോ കോളേജ് മാറ്റമോ ആവശ്യമുള്ളവർക്കും അവസരം വിനിയോഗിക്കാം. അസൽ സർട്ടിഫിക്കറ്റുകൾ, അപേക്ഷാ പ്രിന്റൌട്ട്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, വരുമാന ജാതി സർട്ടിഫിക്കറ്റുകൾ, നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, 2 photos എന്നിവ ഹാജരാക്കണം. മറ്റ് സ്ഥാപനങ്ങളിൽ ഇതിനകം പ്രവേശനം നേടിയവർ അഡ്മിഷൻ സ്ലിപ്പും ഫീസ് അടച്ച രസീതും ഹാജരാക്കിയാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾ polyadmissions.org ലഭ്യമാണ്. വിവരങ്ങൾക്ക് 0466222204050. ഒരിക്കൽ കൂടി 0466222204050. Info@7 അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ BTech in Naval Architecture and Shipbuilding Engineering, കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അക്ഷരങ്ങളും ആശയങ്ങളും ഒരുമിക്കുന്ന വേദി, അഹല്യ ലിറ്റററി ഫോറം 3rd edition, പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് മലയാളികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് കരുത്തായി നിലകൊള്ളുന്ന അഹല്യ ഗ്രൂപ്പ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു അഹല്യ ലിറ്റററി ഫോറം 3rd edition ഈ വരുന്ന August 11-12 തീയതികളിൽ. സാഹിത്യം, കല, സിനിമ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നയിക്കുന്ന സെഷൻസ്, അക്ഷരങ്ങളും ആശയങ്ങളും സർഗാത്മകതയും സംവാദങ്ങളും കൈകോർക്കുന്ന ചർച്ചകൾക്കൊപ്പം അവിസ്മരണീയമായ കലാപ്രകടനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. രജിസ്ട്രേഷനായി വിളിക്കൂ 8590926446. അഹല്യ ലിറ്റററി ഫോറം 3rd edition, August 11-12 അറ്റ് അഹല്യ ക്യാമ്പസ്.
5: FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: നമ്മുടെയൊക്കെ ലൈഫിലെ ഒരു മെയിൻ ക്യാരക്ടർ എനർജിയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ചില ആളുകൾ ജിമ്മിലൊക്കെ പോയി നമ്മുടെ ബോഡിയൊക്കെ നോക്കുന്നു, പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നു. ചില ആളുകൾ സ്കിൻ കെയർ റൂട്ടീൻ നോക്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ശരീരമൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു മെന്റൽ പീസ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയും മൈൻഡും എപ്പോഴും ഒരു പെർഫെക്റ്റ് സിങ്കിൽ പോണെങ്കിൽ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരു സാധനം വേണം. എന്താണതെന്നറിയോ? ദ ക്രിയേറ്റീവ് മൈൻഡ്, ഒരു സർഗാത്മകമായ മനസ്സ്. നമ്മൾ വിചാരിക്കുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പെയിന്റിംഗ് വരയ്ക്കലോ അല്ലെങ്കിൽ കവിത എഴുതലോ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല, അതങ്ങനെയല്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ മറ്റൊരു കണ്ണിലൂടെ കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ സംഗതി നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് നോക്കാം. വെൽക്കം ടു എഴുത്തോല, കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഈ പ്രപഞ്ചം തന്നെ ഒരു വലിയ ആർട്ട് പീസ് അല്ലേ. അപ്പൊ നമ്മൾ പറയും, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ അതേ വൈബിലേക്ക് കണക്ട് ആവുന്ന പോലെയാണ് അല്ലെ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ക്രിയേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒരേ കാര്യത്തിൽ തങ്ങി നിൽക്കില്ല. നിങ്ങളൊരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെയാകും, എവിടെയും ഇങ്ങനെ കെട്ടിക്കിടക്കില്ല. കെട്ടിക്കിടക്കാത്ത വെള്ളത്തിനൊരിക്കലും നാശമില്ല എന്ന് പറയില്ലേ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ആളുകളുടെ മാനസികാരോഗ്യം നോക്കുകയാണെങ്കിലും അവരുടെ ശാരീരികാരോഗ്യം നോക്കുകയാണെങ്കിലും എപ്പോഴും കിടുവായിരിക്കും. ബോഡിയും മൈൻഡും ഒരുപോലെ കൊണ്ടുപോകുന്ന, ഒരുപോലെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ കൂടിയാണ് ക്രിയേറ്റീവ് പീപ്പിൾസ്. അവിടെ നെഗറ്റിവിറ്റിക്ക് നോ എൻട്രിയാണ്. ഇനി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കിയാലോ, ഒന്ന് വിലയിരുത്തി നോക്കിയാലോ, നിങ്ങളൊരു ക്രിയേറ്റീവ് സോളാണോ? എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ ചില വഴികളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എഴുത്തോലയിൽ ആഫ്റ്റർ സൂപ്പർ സോങ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന വളരെ സിമ്പിളായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കാണിക്കുന്ന ചെറിയ വ്യത്യാസം, അതാണ് ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി. ഞാനൊരു എക്സാമ്പിള് പറയേ. എന്നും രാവിലെ എഴുന്നേറ്റ് ഒരേപോലെ ചായ ഉണ്ടാക്കി കുടിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് ഞാൻ പറയും. ഒരു ദിവസം നിങ്ങൾ ആ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ലേശം ഇഞ്ചി ഇടുക, അല്ലെങ്കിൽ ഏലക്കായ ഇടുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചായ ഉണ്ടാക്കുന്നത് പോലെ വെറുതെ അങ്ങ് കുടിക്കാതെ ആ ചായയുടെ സ്മെല്ലൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു പ്രത്യേക സ്റ്റൈലിൽ കുടിക്കുക. ദാറ്റ് ഇസ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്ന സന്തോഷങ്ങൾ, നമ്മൾ പുതിയതായി ആഡ് ചെയ്യുന്ന ഹാപ്പിനെസ്, അതൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പം എന്നും ഉണ്ടാക്കുന്ന സാധാരണ ദോശ മാവ് അല്ലേ, ദോശ മാവ് പാനിൽ ഒഴിച്ച് അതിന് മുകളിൽ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും ഒക്കെ തൂകി ഒരു എന്താ പറയുക, വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും ഒരു ഹോട്ടൽ സ്റ്റൈൽ തട്ട് ദോശയാക്കി മാറ്റി കഴിച്ചു നോക്കണം. എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെന്താണ് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളത്? അതൊരു ആർട്ടായിട്ട് മാറുന്നത് ഈ പറഞ്ഞ പോലെ ക്യാരറ്റും മല്ലിയിലയൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. ഒരു ദിവസം ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു പുതിയ ഡിഷ് പരീക്ഷിച്ച് അത് വീട്ടുകാർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അത് നമ്മുടെ ഉള്ളിലെ ഹാപ്പി ഹോർമോൺസിനെ ഉണർത്തുന്നുണ്ടല്ലോ. സംഗതി കയ്യിൽ നിന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പരീക്ഷണ ഡിഷാണ്. എങ്ങനെ പാളിയാ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളുടെ ചീത്ത കൂടെ കേൾക്കും. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു എന്താ ഉത്സാഹമില്ലേ, അത് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളൊരു ക്രിയേറ്റീവ് സോൾ ആണ് എന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊന്നുമല്ല, ഈ ഡിഷസും എന്താ പറയുക, ഭക്ഷണം പാചകം ചെയ്യലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് നിങ്ങൾ രാവിലെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന ഒരു രീതി, ചിലപ്പോൾ ആ രീതിയിലാകാം ഡിഫറൻസ് വരണേ. ഓഫീസിലേക്ക് പോകുമ്പോൾ ഇടുന്ന ഷർട്ടിൻ്റെ കളർ കോമ്പിനേഷനിലാകാം, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു തമാശ പറഞ്ഞ് അവരെയൊക്കെ ചിരിപ്പിക്കുന്നതിലാകാം. ഇതിലൊക്കെ ഈ പറയുന്ന ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇച്ചിരി ലേശം ഫിലോസഫി കൂടെ പറയുകയാണെങ്കിൽ, വലിയ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കുമ്പോഴല്ല യഥാർത്ഥത്തിൽ ഒരാൾ ഹാപ്പി ആവണേ, ദിവസവും ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നു എന്നതിലാണ് ലൈഫിൻ്റെ മുഴുവൻ ഭംഗിയിരിക്കണേ. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റീവ് അല്ല എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ചായ വെച്ചാലും ഒരു മുറിതൂത്ത് വാരിയാലും ഒരു പുതിയ വീട് വെക്കുന്ന സമയത്തും അതിലൊക്കെ നിങ്ങളുടെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാം. ജസ്റ്റ് എൻജോയ് ദാറ്റ് പ്രോസസ്, ജസ്റ്റ് എൻജോയ് ലൈഫ്. അതിലൊക്കെ നമ്മളൊരു ക്രിയേറ്റീവ് സോളായിട്ട് ചിന്തിക്കുക, ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിയേറ്റീവ് ആവണേ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ക്രിയേറ്റിവിറ്റി എന്ന സാധനം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ അങ്ങ് ജനിക്കുന്ന സംഭവമാണോ, അല്ലാതെ ജനിക്കുമ്പോൾ കിട്ടുന്ന ലോട്ടറിയാണോ? അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഏയ്, ഞാനങ്ങനെ ക്രിയേറ്റീവ് ഒന്നും അല്ല, എനിക്ക് ക്രിയേറ്റിവിറ്റിയേ ഇല്ല. ഓ, ആൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ഈ ഡെയിലി ജീവിക്കുന്ന റുട്ടീൻ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഈ ലൂപ്പിലാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൂപ്പിൽ നിന്ന് ചെറുതായിട്ട് ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ക്രിയേറ്റീവ് ആവുകയാണ്. എല്ലാ ദിവസവും ഒരുപോലെയാണെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു റോളില്ല. നിങ്ങളുടെ ഉള്ളിലെ ഉള്ള ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു കിളിയെ പുറത്തേക്ക് വിടാനുള്ള 3 സിമ്പിൾ ട്രിക്സ് കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങ് എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എപ്പോഴും ഫോണിലേക്ക് മാത്രം നോക്കി നിൽക്കാതെ വൈകുന്നേരം ആകാശത്തെ, മേഘങ്ങളെ, ഇതിൻ്റെയൊക്കെ കളറൊക്കെ മാറുന്നത് വെറുതെ നോക്കി നിൽക്കുക. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ ഒബ്സേർവ് ചെയ്യുക, നമ്മൾ ഫീൽ ചെയ്യുക നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകളെയൊക്കെ. പിന്നെ നന്നായി പാടാൻ അറിയില്ലെങ്കിലും ചില സമയത്ത് പാട്ട് പാടി നോക്കുന്ന ആളുകളല്ലേ നമ്മൾ ഓരോരുത്തരും. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. വരയ്ക്കാൻ അറിയില്ലെങ്കിലും പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കുന്ന ആളുകളല്ലേ. എഴുതാൻ അറിയില്ലെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കുന്ന ആളല്ലേ. ആരും കാണണ്ട, മറ്റാരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ റാൻഡമായിട്ടുള്ള ആർട്ട് ചെയ്യണേ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ദിവസവും 10 മിനിറ്റ് കണ്ണടച്ച് സൈലന്റ് ആയിട്ടിരിക്കാനുള്ള ഒരു കഴിവ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുക. അവിടെ നിന്നാണ് വലിയ വലിയ ഐഡിയാസ് ഒക്കെ ജനിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ ചിലപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് അവർക്ക് വലിയ പുസ്തകമൊക്കെ എഴുതാനുള്ള ഐഡിയ കിട്ടുന്നത്. MT പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിന് എഴുതാൻ പറ്റുമെന്ന്, സൈലന്റ് ആയിട്ടിരിക്കാനായിട്ട് പറ്റുന്ന. അപ്പം അങ്ങനെ എങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാ ആളുകളും, ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ടെമ്പററി ആയിട്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ ജീവിച്ചു പോകാൻ വന്നിട്ടുള്ള ആളുകളാണ്. അതിനിടയിൽ നമ്മൾ ഈ ബോറടിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട, മനസ്സിലെപ്പോഴും പുതിയ ചിന്തകളുള്ള ആളുകളാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ. വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വര, വലിയൊരു ഓസ്കർ കിട്ടുന്ന പടം എടുക്കണതോ അതൊന്നുമല്ല, അതൊക്കെ ആർട്ടാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും ഒരു പുതിയ ചിന്ത ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന ക്രിയേറ്റീവ് സോളായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ അടുത്ത പാട്ട് വരുന്നുണ്ട്. പാട്ടോടുകൂടി നമ്മൾ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. യെസ്, സമയത്തെ ആ ഒരു ക്ലോക്കിലേക്ക് ഇന്ന് നോക്കിയേ, കൃത്യം 8 മണിയാണോ? അതെ, കൃത്യം 8 മണിയാണ്. 8 മണിയായാൽ പിന്നെ ഈ നമ്മുടെ അഹല്യ വിഷസിന്റെ സമയമായിരിക്കുന്നു അല്ലേ. ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി സമയം വേണ്ട, ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കൃത്യം കൃത്യം കൃത്യം സമയം പറയുന്നവരാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. ഗായ്സ്, കറക്റ്റായിട്ട് കേട്ട് കേട്ട് കൂട്ടുകൂടിടാം എന്ന് ഈ ഒരു പാട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവാറില്ലേ, ഓ സമയം ദേ 8 മണിയായിട്ടുണ്ട്. ഇപ്പൊ അമ്മമാരാണെങ്കിൽ മക്കളോട് പറയുന്നുണ്ടാവും, ദേ അഹല്യ എഫ്എമ്മിൽ അഹല്യ വിഷസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 8 മണിയായിട്ടുണ്ട്, ഇനി എപ്പോഴാ റെഡി ആയിട്ടൊന്ന് ക്ലാസ്സിന് പോകുന്നത്, എപ്പോഴാ സ്കൂളിലേക്ക് ഒന്ന് പോകുന്നത് എന്ന് പറയുന്നുണ്ടാവും. ചിലപ്പോൾ ചേച്ചിമാര് ചേട്ടന്മാരോട് പറയുന്നുണ്ടാവും, ഇന്ന് ജോലിക്കൊന്നും പോകേണ്ട, 8 മണിയായി, പാട്ട് കേട്ടില്ലേ, അഹല്യ വിഷസ് ആയിട്ടുണ്ട്, 8 മണി. യെസ്, അങ്ങനെ സമയങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ റിയൽ ലൈഫായിട്ട് എപ്പോഴും എപ്പോഴും കണക്ട് ചെയ്യാറുണ്ടാവും. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യാറുണ്ടല്ലേ. യെസ്, അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്നും കൃത്യമായിട്ട് 8 മണി സമയമാകുമ്പോൾ അഹല്യ വിഷസുമായി ഞാൻ വന്നിരിക്കുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ്? ഞാൻ ആയില്ലയാണ്. ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആയില്ല, അഹല്യ വിഷസി വന്ന് കുറെ നാളായോ, ആയില്ല, ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയോ, ഇങ്ങനെയൊക്കെ തോന്നിയോ? അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല കേട്ടോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എനിക്കെപ്പോഴും ഒരു 2 ഡേയ്സ് ഗ്യാപ്പ് തന്നെ വലിയൊരു ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം കിട്ടാറില്ല. എനിക്കറിയാം 360 ഡിഗ്രിയിലും സെല്ലാവിടെ ലോ പോയിന്റിലൊക്കെ നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ നേരിട്ട് ഒരു ഹായ് ഹായ് ഹായ് പറയുമ്പോൾ ഒരു കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, ആ സുഖം അതിലൊന്നും കിട്ടാറില്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ അഹല്യ വിഷസ് നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനിങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങിയത് അല്ലെ. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ എപ്പോഴും എന്ത് കാര്യവും നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് സംഗീതമായിട്ട് അല്ലെ. മ്യൂസിക് നമുക്ക് അത്രയും പ്രിയപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾ അതിനെ ലൈഫിൽ ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. ഈ മ്യൂസിക് എന്ന് പറയുന്ന സമയത്ത് പല ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും പൊതുവെ നമ്മൾ പറയാറുള്ള ഒരു 4 ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാറ് നമ്മുടെ സ്വന്തം മാതൃഭാഷ മലയാളം, അതുപോലെ തന്നെ തമിഴ് പറയാറുണ്ട്, ഹിന്ദി പറയാറുണ്ട്, ഇംഗ്ലീഷ് പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്റെ ചോദ്യം ഇന്ന് വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. ഈ 4 ഭാഷയുണ്ടെങ്കിലും നമ്മൾ കേൾക്കുന്ന സംഗീതം, ഇപ്പൊ നമ്മുടെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് മലയാളം പാട്ടുകൾ മാത്രം കേൾക്കുന്നവരല്ല നമ്മൾ അല്ലേ. നമ്മൾ തമിഴ് കേൾക്കും, ഹിന്ദി കേൾക്കും, അങ്ങനെ എല്ലാ ഭാഷയിലുള്ള സംഗീതവും ആസ്വദിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ള എന്റെ ചോദ്യം, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഏത് ലാംഗ്വേജാണ്, ഏത് ലാംഗ്വേജിലെ പാട്ടുകളാണ് നിങ്ങൾ ഏറ്റവും അധികം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏറ്റവും ഇഷ്ടം ഏത് ലാംഗ്വേജിലുള്ള പാട്ട് കേൾക്കാനാണ്, ഏത് ഭാഷയിലുള്ള പാട്ട് കേൾക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഏറ്റവും ഇഷ്ടം? ഒരു ഒരു ലാംഗ്വേജ് പറയണം കേട്ടോ. എനിക്ക് മലയാളം, ഹിന്ദി, തമിഴ് എല്ലാം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ ഭാഷയുടെ ഒരു അതിർവരമ്പൊന്നുമില്ല, നമുക്ക് എല്ലാ ഭാഷയിലും സംഗീതം ആസ്വദിക്കാൻ പറ്റും. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. അതിൻ്റെ ഒരു ഒരു ടെക്നിക്കൽ സൈഡ് നമുക്കറിയണമെന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, സംഗീതം നല്ല രീതിയിൽ ആസ്വദിക്കുന്നുള്ളതാണ്, അതെനിക്കറിയാം. എന്നാലും എന്റെ ചോദ്യം ഞാൻ സ്പെസിഫൈ ചെയ്ത് ഇങ്ങനെ അടിവരയിട്ട് പറയട്ടെ, ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ലാംഗ്വേജ് എന്തുകൊണ്ടാന്ന് കൂടി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ ചോദ്യം. അപ്പൊ എനിക്ക് തമിഴ് ഹിന്ദിനോടൊക്കെ ഒരു ചായ്വൊക്കെ ഉണ്ടാവാറുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ടൊക്കെ പറയാം. അപ്പോൾ ദേ ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നിങ്ങൾ കേൾക്കുന്ന സംഗീതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഗീതം ഏത് ഭാഷയിലാണ്, ഏത് ഭാഷയിലുള്ള പാട്ടുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാറ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോ ദേ അത് മാത്രം മതിയോ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി കൊടുക്കാനുള്ള സമയമാണ് അല്ലേ. അപ്പൊ എല്ലാത്തിനും വേണ്ടിയിട്ട് വേഗം വേഗം വേഗം എന്നെ വിളിച്ചേ. എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 8281509000. വിളിക്കൽ മാത്രമല്ല, മെസ്സേജ് അയക്കൽ നടക്കും കേട്ടോ. അപ്പൊ മെസ്സേജ് അയക്കാം, വിളിക്കാം, ഒട്ടും സമയം കളയേണ്ട, വേഗം വേഗം വേഗം ആ കോൾസ് ഒക്കെ പോന്നോട്ടെ. നമ്പർ വൺസ് അഗൈൻ, 8281509000. 82 81 50 90 00.

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം പി എ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പൊ അതെ, ഇന്നത്തെ ആദ്യത്തെ കോളർ നമുക്ക് എത്തുന്നുണ്ട്. അതായത് ഞാനിന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങ് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഒരു കോളറിലേക്ക് പോവാം അല്ലേ? യെസ്, നോക്കാം. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ റിൻസൻ, ചാലക്കുടിയിൽ നിന്ന്.
2: റിൻസൻ ചേട്ടനാണ് ചാലക്കുടിയിൽ നിന്ന്. റിൻസൻ ചേട്ടാ,
3: കുറെ നാളായി ലീവ് വോയിസ് കേട്ടിട്ട്.
2: എന്റെയോ?
3: സത്യം.
2: അയ്യോ, എന്റെ വോയിസ് കേട്ട് കുറെ നാളായി എല്ലാരും പറയുന്നു, അതെനിക്ക്
3: സങ്കടം.
2: അല്ല, ലീവ് ഒന്നുമല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ കുറെ കാരണങ്ങളാൽ അങ്ങ് അങ്ങ് റെഡി ആയിട്ട് ഇങ്ങ് വരാൻ പറ്റിയില്ല. അത്രേ ഉള്ളു സംഭവം കേട്ടോ.
3: യെസ്
2: യെസ്, അത്രേ ഉള്ളു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ റിൻസൻ ചേട്ടാ പറയൂ, അതായത് റിൻസൻ ചേട്ടന് ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കാനായിട്ട് ഏറ്റവും ഏറ്റവും ഏറ്റവും ഇഷ്ടത്തിൽ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് ഏത്? ഏത് ഭാഷയിലുള്ള പാട്ടുകളാണ് ഏറ്റവും അധികം ഇഷ്ടം?
3: നമ്മുടെ സ്വന്തം മാതൃഭാഷയായ മലയാളം തന്നെ.
2: സ്വന്തം മാതൃഭാഷയായ മലയാളം തന്നെ
3: മുതലേക്ക് കേൾക്കുന്ന ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്.
2: മലയാളം
3: ശേഷം അപ്പോ മലയാളം ഗാനങ്ങളോടാണ് അന്നും ഇന്നും പ്രിയം. സെക്കൻഡ് ലാംഗ്വേജ് തമിഴ്. കാരണം എന്റെ കുട്ടിക്കാലത്ത് ഒരു 90കളിലൊക്കെ തോന്നെ കോയമ്പത്തൂർ റേഡിയോ വാനുള്ളിൽ നിന്നാ പറയാൻ തോന്നുന്നത്. അപ്പോ അതിൽ നിന്നുള്ള ഗാനങ്ങളൊക്കെ, തമിഴ് ഗാനങ്ങളൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് റേഡിയോയിൽ കേൾക്കാറുണ്ട്. അങ്ങനെ തമിഴിനോടൊരു പ്രിയം വന്നു തുടങ്ങി. അത് പ്രത്യേകിച്ച് ഇളയരാജ സോങ്സിനോട്. സെക്കൻഡ്, പക്ഷെ ഹിന്ദി എനിക്ക് അത്ര
2: താല്പര്യം.
3: സ്കൂളിൽ പഠിക്കുമ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്
2: ഹിന്ദിയിലായിരുന്നു. പക്ഷെ എന്താന്നറിയില്ല,
3: രണ്ടു തമ്മിൽ ചേരുന്നില്ല, പാട്ടും പഠനം തമ്മില്.
2: ഓക്കേ, അപ്പൊ മലയാളത്തിലാണ് ഏറ്റവും അധികം ഗാനം കേൾക്കാനായിട്ട് താല്പര്യം, നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ അല്ലേ?
3: സ്വന്തം മാതൃഭാഷയിൽ.
2: ഓക്കെ ഓക്കെ ചേട്ടാ, പറയൂ, ഇനി ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: പ്രിയപ്പെട്ട സത്യഭാമമ്മ, പിന്നെ കൃഷ്ണേട്ടൻ, ശാന്തി എൻ സുമേഷ്, പി വി മുഹമ്മദ് വടക്കേ വാവുന്നർ, കുഞ്ഞപ്പ പന്തവർ, റാണി വർഗീസ്, മാറ്റി പെരുമ്പാവൂര്,
2: എല്ലാവർക്കും
3: താങ്കൾക്കും
2: എല്ലാവർക്കും. അപ്പൊ എന്തായാലും റിൻസൻ ചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ ഞാൻ വിഷ് ചെയ്യാനട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് ചാലക്കുടിയിൽ നിന്നും റിൻസൻ ചേട്ടനാണ്. ഞാൻ ഇന്ന് ചോദിച്ച കാര്യം നിങ്ങൾക്കറിയാലോ. യെസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏത് ഭാഷയിലാണ് പാട്ട് കേൾക്കാൻ താല്പര്യം? അതാണ് ഇന്നത്തെ എന്റെ ആ ഒരു ചോദ്യം. വളരെ സിമ്പിളായ ചോദ്യമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു ലാംഗ്വേജിലെ സോങ്സ് ഏതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഭാസ്കരൻ
2: ചേട്ടനാണ്. അപ്പൊ ഭാസ്കരൻ ചേട്ടാ, സുഖല്ലേ?
4: സുഖമായിട്ട്
2: പോട്ടെ കേട്ടോ. അപ്പോ പറയൂ, ഏത് ഭാഷയിലാണ് ഭാസ്കരൻ ചേട്ടൻ ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
4: കൂടുതല് കേൾക്കാറ് പണ്ടൊക്കെ ഞാൻ തമിഴായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തമിഴ് പാട്ടായിരുന്നു, സൂര്യപ്പം അങ്ങനെയുള്ള ഒക്കെയാണ് കൂടുതൽ കേട്ടത്. എന്നാലും നമ്മുടെ മാതൃഭാഷ മലയാളം തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മുടെ യേശുദാസിന്റെയൊക്കെ സംഗീതം പാട്ടുകൾ എത്ര എത്ര കേട്ടാലും നമുക്ക്
2: മതിയാവാത്തതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കേട്ടത് തമിഴാണ്, പക്ഷേ ഇഷ്ടം മലയാളമാണല്ലേ?
4: തീർച്ചയായിട്ടും.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ല നല്ല പാട്ടുകൾ ഇനി ഇങ്ങനെ
4: കേട്ടുകൊണ്ടേഞ്ഞാല് പാട്ട് ആസ്വദിക്കാൻ കഴിയാത്തവര് പാട്ട് കേട്ടിട്ട് കാര്യമില്ല. നമ്മളെ ആസ്വദിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. മലയാളം, തമിഴ് വരികളും അർത്ഥങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ. കൂടുതലും ഞാൻ ഈ പാട്ട് കേട്ടിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും
2: പഠിച്ചതും.
4: ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസം.
2: ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ഇനി നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാം കേട്ടോ.
4: ഓക്കെ
2: ഓക്കെ, പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
4: എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്കും കേട്ടോ, അകലയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും
2: താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, നമ്മൾ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. അങ്ങനെ എനിക്ക് അടുത്ത ഒരു കോളർ ഓടി വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്,
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? കൃഷ്ണൻ ചേട്ടനാണ്. കൃഷ്ണൻ ചേട്ടാ, ഇന്ന് ഞാൻ ചോദിച്ച കാര്യം കേട്ടിരുന്നോ? കേട്ടല്ലോ. എങ്കിൽ പോരട്ടെ, ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
5: 75% നമ്മുടെ മാതൃഭാഷയായ മലയാളം.
2: ഓഹോ, ശതമാനമൊക്കെ ഉണ്ടല്ലേ.
5: 25% തമിഴ്.
2: തമിഴ്. ഏറ്റവും ഇഷ്ടം ഏത് ഭാഷയിൽ കേൾക്കാനാ?
5: അത് മലയാളമല്ലേ
2: പറ്റുള്ളൂ. മലയാളം പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല.
5: എനിക്ക് അതും പറഞ്ഞാലേ, എനിക്ക് രണ്ട് റേഡിയോ ആണ്. രാവിലെ പിന്നെ 6 മണിക്ക് ട്യൂൺ ചെയ്യുന്നില്ല. ബാക്കി ഒരു റേഡിയോ ഉള്ളത് തമിഴ്, ആലപ്പുഴ, മഞ്ചേരി, തിരുവനന്തപുരം അങ്ങനെയുള്ള ആ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും.
2: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ പറയൂ.
5: അന്നത്തെ വിശ്വസ് പറയാതെ എന്താ പറയുക, നമ്മുടെ മാധവന്റെ മകൻ മമീഷിനും സുബയ്ക്കും വെഡിംഗ് ഡേ ആശംസകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ വിസ്പർ സൈഫുദ്ദീന്റെ പേരൻ, പിന്നെ പേരക്കുട്ടിക്ക് ബർത്ത്ഡേ.
2: ഓക്കെ, അപ്പൊ എല്ലാവർക്കും സ്പെഷ്യൽ വിഷസ് ഞാനും അറിയിക്കുന്നു കേട്ടോ.
5: പേര് ഇമ്രാനാണ് കേട്ടോ.
2: ആ കുഴപ്പമില്ല, കുഴപ്പമില്ല ചേട്ടാ. അപ്പൊ എല്ലാവർക്കും സ്പെഷ്യൽ വിഷസ് ഞാനും അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കൃഷ്ണൻ ചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മൾ വിളിച്ചത് വിളയോടിയിൽ നിന്നും കൃഷ്ണൻ ചേട്ടനാണ്. 75% മലയാളം, ബാക്കിയാണ് തമിഴിന്. കൃത്യമായിട്ട് അതിന്റെ ശതമാനം വരെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഗുരുവായൂരപ്പൻ ചേട്ടനാണ്. ഗുരുവായൂരപ്പൻ ചേട്ടാ, സുഖായിരിക്കുന്നോ?
6: സുഖായി
2: പോട്ടെ അല്ലേ. യെസ്. അപ്പൊ ചേട്ടാ പറയൂ, ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
6: ഞാൻ തമിഴാണ് അധികം.
2: തമിഴാണ്
6: ഇഷ്ടപ്പെടുന്നത്?
2: ഇഷ്ടപ്പെടുന്നത് തമിഴാണ് അല്ലേ.
6: ഇഷ്ടപ്പെടുന്നത് തമിഴാണ്, പിന്നെ മലയാളം നമ്മുടെ രണ്ടാമത്തെ ലാംഗ്വേജ്,
2: സെക്കൻഡ് ലാംഗ്വേജ് ആക്കി. എനിക്ക് തമിഴ് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്.
6: തമിഴ്, അതെ, തമിഴായത് നമ്മൾ ചെറുപ്പം തൊട്ടേ തമിഴാണ് അധികം കേട്ട് മനസ്സിൽ.
2: ഓക്കെ, അതിങ്ങനെ ഫിക്സ് ആയി. അതുകൊണ്ട് തമിഴാണ് കൂടുതൽ ഇഷ്ടം അല്ലേ.
6: പിന്നെ മലയാളം ആകുമ്പോൾ നമ്മുടെ ദാസേട്ടന്റെ പഴയ പാട്ടുകൾ,
2: പഴയ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടാ, പാട്ടിന്റെ വിശേഷം പറഞ്ഞ സ്ഥിതിക്ക് പറയൂ, ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ആർക്കാണ്?
6: സ്പെഷ്യൽ വിഷസ് നമ്മളുടെ കൊഴിഞ്ഞാമ്പാറയില് സൈസുദ്ദീൻ ചേട്ടന്റെ പേരക്കുട്ടി ഇമ്രാന് ഒരു ജന്മദിന ആശംസകൾ.
2: ഇമ്രാൻ,
6: പിന്നെ
2: ഇമ്രാൻ,
6: പിന്നെ മാധവൻ ചേട്ടന്റെ മക്കൾക്ക് ഒരു വെണ്ടിക്കിണ്ടായിട്ട് ആയിരുന്നു.
2: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും.
6: പിന്നെ പിന്നെ നമ്മളുടെ സഹദേവൻ ചേട്ടൻ, കൃഷ്ണേട്ടൻ, പിന്നെ സൈസുൻ ചേട്ടൻ, എന്താ കൃഷ്ണൻ, പിന്നെ നമ്മുടെ
2: എല്ലാവർക്കും വേണ്ടി
6: നല്ലൊരു ദിവസം.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. അപ്പോ നമ്മൾ വിളിച്ചത് ഗുരുവായൂരപ്പൻ ചേട്ടനാണ്. നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി നമുക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ ആയില്യ മോളെ, ഞാൻ മാധവണ്ണാണ്. അപ്പൊ
2: പറയൂ മാധവൻ ചേട്ടാ, എന്തൊക്കെ ഉണ്ട് വിശേഷം, സുഖായിരിക്കുന്നോ?
7: നല്ല വിശേഷം മകളെ, കാലത്തണിച്ചിട്ട് ജോലിയൊക്കെ കഴിഞ്ഞു.
2: അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണല്ലേ.
7: അതെ, അങ്ങനെ ഇരിക്കുന്നു.
2: ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ പാട്ട് കേൾക്കാറില്ലേ?
7: പാട്ട് കേൾക്കുന്ന മലയാളമാണ് മകളെ.
2: മലയാളാണ്, മലയാളാണ് പാട്ട് ഇഷ്ടം.
7: അതെ, മലയാളമാണ്,
2: മലയാളമാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. ഓക്കെ ഓക്കെ, പറയൂ. ഇനി ഇന്നത്തെ വിശ്വസിങ്ങ് പോരട്ടെ.
7: എന്റെ മകൻ മമീഷും ഭാര്യ സുബയ്ക്കും ഒന്ന് വിവാഹ ഭാഷയുമാണ്.
2: മഹേഷ് അല്ലേ,
7: ഭാഷിക അർഹിക്കുന്ന രണ്ടുപേർക്കും 1000 ആശംസകൾ നേരുന്നു.
2: ഓക്കെ,
7: അതോടൊപ്പം കൊഴിഞ്ഞാമ്പാറ സൈവത്തിന്റെ പേരക്കുട്ടിക്ക് പിറന്നാളാണ്, അതിനും ഒരു ആശംസകൾ, 100 പിറന്നാൾ ആശംസകൾ നേരുന്നു.
2: ഓക്കെ, അപ്പൊ മഹേഷിനെ സംബന്ധിച്ചിരിക്കും, എന്തായാലും നല്ലൊരു വെഡിങ് ഡേ ഞാനും വിഷ് ചെയ്യാനായിട്ട്, നല്ലൊരു അടിപൊളിയായിട്ട് ഈ ഒരു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ കേട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. അങ്ങനെ മാധവൻ ചേട്ടന്റെ വീട്ടിൽ നിന്നൊരു വിശേഷം ഉണ്ട്, മകന്റെ വെഡിങ് ആനിവേഴ്സറി ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി വൺസ് അഗെയിൻ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു കോളറിലേക്ക് പോവാം. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
8: വെരി ഗുഡ് മോർണിംഗ്,
2: വെരി ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? അനു. എവിടുന്നാണ്?
8: കൊണ്ടോട്ടി, മലപ്പുറം കൊണ്ടോട്ടി.
2: മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് വിളിക്കുന്നത് അനു ആണ്. കുറച്ചുകൂടി അടുപ്പിച്ച ഫോൺ എന്ന് വെച്ച് സംസാരിക്കുക. ഇച്ചിരി ശബ്ദത്തില്, ഈ ഒരു ശബ്ദത്തിൽ ഒന്ന് സംസാരിക്കോ.
8: ക്ലിയർ ആയില്ല.
2: ആ, ഒന്നുമില്ല, ഇപ്പൊ എനിക്ക് വേണ്ട കാര്യം കൃത്യമായി കിട്ടിയിട്ടുണ്ട്, അത്രയും മതി. ഓക്കെ അനു, അനു ചേച്ചിയാണോ അനു കുട്ടിയാണോ ആരാണ്?
8: അയ്യോ, ഞാൻ ചേച്ചിയാണ്.
2: ഞാൻ ചേച്ചിയാണ്. ഓക്കെ, എന്നാ അനു ചേച്ചി ആദ്യമായിട്ട് വിളിക്കാണോ?
8: അല്ല, ഞാനൊരു മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
2: മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ? ആഹാ, ഞാൻ ആദ്യമായി സംസാരിക്കാന്ന് തോന്നുന്നു. ആണോ?
8: അല്ലല്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
2: ഷെടാ, ഞാൻ മറന്നുപോയി തോന്നുന്നു. പ്രായമായി വരല്ലേ, എന്താ ചെയ്യാ, ഓർമ്മയൊന്നും കിട്ടുന്നില്ല. ഓക്കെ അനു ചേച്ചി, മലപ്പുറത്ത് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ?
8: മഴ ഇപ്പോ രണ്ടു ദിവസമായിട്ട് വലിയ മഴയില്ല.
2: വലിയ മഴയൊന്നും ഇല്ല അല്ലെ? ഇവിടെയോ അതെ, രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്ത് പറ്റിയോ എന്തോ, മൂപ്പര് റെസ്റ്റിലാണെന്ന് തോന്നുന്നുണ്ട്. അതെ, അതാണ്. ഓക്കെ, അപ്പൊ അനു ചേച്ചി പറയൂ, ഏത് ഭാഷയിലാണ് കൂടുതലായിട്ട് പാട്ട് കേൾക്കാറ്?
8: ഞാൻ അധികം പാട്ട് കേൾക്കാറ് തമിഴിലാണ്.
2: തമിഴിലാണ്? എന്തുകൊണ്ട് അത്ര ഇഷ്ടം?
8: തമിഴില് നമുക്ക് എന്താ പറയാ, ഭയങ്കര ഒരു ഭംഗിയാണ് പാട്ട്.
2: ഭയങ്കര ഒരു ഭംഗിയാണല്ലേ.
8: ഭയങ്കര ഒരു ശാസ്ത്രം, അങ്ങനെയൊക്കെയുള്ള.
2: അതുകൊണ്ട് തമിഴിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. ഒരു പോയിന്റ്, ഒരു പോയിന്റ് പൊടി. ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. തമിഴ്
8: എസ്പെഷ്യലി പറയണെങ്കിൽ ഒരു 80s
2: 90s സോങ്സ്. ഇപ്പോഴുള്ള പാട്ടുകളല്ല അല്ലേ, അതൊന്നും അങ്ങനെ
8: അല്ല. ഇപ്പോഴുള്ള പാട്ടുകള് നമ്മളൊരു വൈബിനനുസരിച്ച്
2: അങ്ങനെ ശരിയാവുന്നില്ലാന്ന്. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ? ഓക്കെ, അപ്പൊ അനു ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അപ്പൊ മലപ്പുറം കൊണ്ടോട്ടിലുള്ള എല്ലാരും അന്വേഷിച്ചു എന്നൊക്കെ പറയണം. ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് മലപ്പുറത്ത് നിന്നും അനു ചേച്ചിയായിരുന്നു. യെസ്, അങ്ങനത്തെ ഈ സമയം നോക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു കോളിലേക്കും കൂടി പോവാണ്. ആ കോളിന് ശേഷം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലെ? യെസ്, നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്,
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
9: പി വി മുഹമ്മദ്,
2: വടക്കേ വാവന്നൂർ. ഓക്കെ മുഹമ്മദ് ചേട്ടാ, എപ്പോഴും ഈ സ്ഥലപ്പേര് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് തന്നെയാണോ പറയാറ്?
9: എന്താണ്?
2: എപ്പോഴും ഈ സ്ഥലപ്പേര് ഇങ്ങനെ കൂട്ടിച്ചേർത്താണോ
9: പറയാറ്?
2: പറയല്. അത് ഭയങ്കര ഇഷ്ടാണോ, പ്രൗഡാണോ?
9: അങ്ങനൊന്നുമില്ല, എന്നാലും പി വി മുഹമ്മദ് പറഞ്ഞ എല്ലാവർക്കും അറിയാപ്പോ.
2: അത് അറിയാം, അതെന്റെ ഒരു ഐഡന്റിറ്റി ആണെന്നല്ലേ. അപ്പോ മുഹമ്മദ് ചേട്ടാ പറയൂ, ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
9: ഞാൻ കൂടുതൽ കേൾക്കല് മലയാളം തന്നെയാണ്.
2: മലയാളാണ്.
9: 25-25 ഹിന്ദിയും തമിഴും കേൾക്കാറുണ്ട്.
2: ഓഹോ, ഭാഗം വെച്ചിരിക്കുന്നു അല്ലേ. ഓക്കെ, 50% മലയാളം, 25 ഹിന്ദി, 25 തമിഴ്, അങ്ങനെയാണോ?
9: ഹിന്ദി തമിഴ് അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഉണ്ടല്ലോ.
2: ഓക്കെ,
9: അത് ഭയങ്കര ഇഷ്ടമാണ്.
2: ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളി അടിപൊളി. അപ്പൊ മുഹമ്മദ് ചേട്ടാ ഇനി പറയൂ, ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ആർക്ക് വേണ്ടിട്ടാണ്?
9: ഒന്ന് നമ്മുടെ റിൻസൻ ചാലക്കുടി, പിന്നെ ആദിറാപ്പത്തിന്റെ താണി അനില, മറ്റേ സുനില ഇരിങ്ങാട്ടി, അനീഷ് കൊല്ലമ്പടി, മഹേഷ് പെരുവള്ളൂര്, എല്ലാവർക്കും.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് വടക്കേ വാവന്നൂരിൽ നിന്നും പി വി മുഹമ്മദ് ആണ്. ഓക്കെ, മുഹമ്മദ് ചേട്ടന്റെ കോൾ ആയിരുന്നു. അപ്പൊ

തരകട ധീം തരകട തോം തരകട നം തരകട തരകട ദിത്തി തരകട തോം തോം തരകട.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം എത്രയായിട്ടുണ്ട്? സമയം കൃത്യം 8 കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിശ്വസമായി കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർജെ അഹല്യ. യെസ്, അങ്ങനെ നമുക്ക് അടുത്ത ഒരു കോളർ എത്തിയിരിക്കുന്നു. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരി അഹല്യ മോളിനെ ഗുഡ് മോർണിംഗ്.
2: മൊത്തത്തിൽ പോയല്ലോ, എന്തോ പറ്റി? ഓക്കെ, സുഖാണോ?
3: ഗ്ലൂക്കോസ് വീട്ടില് വന്നിരിക്കണം.
2: ഓ, വയ്യാതിരിക്കാണോ? എന്ത് പറ്റി ഷൈഫുദ്ദീൻ ചേണ്?
3: പനി വന്നു.
2: പനി വന്നോ? സാരില്ല, അത് ഈ ക്ലൈമറ്റിന്റെ ആണ് കേട്ടോ, അതൊക്കെ വേഗം മാറിക്കോളും. റെസ്റ്റ് എടുത്താ മതി, നന്നായിട്ട് ഫുഡ് കഴിക്കണം, ഡോക്ടർ പറഞ്ഞ പോലെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. മൊത്തത്തിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. അപ്പൊ റെഡി ആയിക്കോളും കേട്ടോ. ഓക്കെ ചേട്ടാ. അപ്പൊ അതെ, ഏറ്റവും ഇഷ്ടം ഏത് ലാംഗ്വേജിലാ, ഏത് ഭാഷയില് പാട്ട് കേൾക്കാൻ ഏറ്റവും ഇഷ്ടം? ആ, നമുക്ക് തമിഴാണ് മുഖ്യം. തമിഴ് മുഖ്യം ബിഗിലേ. അത്ര ഇഷ്ടാണല്ലേ.
3: എന്റെ അടുത്ത് 4 പെൻ ഡ്രൈവർ ഉണ്ട്, അതിൽ കുറഞ്ഞ 4,000 പാട്ടുണ്ട്.
2: അത്രയിരുന്ന് കേക്കോ.
3: ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണ്ടി പാട്ട് മാത്രം പ്ലേ ചെയ്ത്
2: ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അല്ലേ.
3: കേട്ടുകൊണ്ടിരിക്കും.
2: ഓക്കേ, അപ്പൊ പറയൂ, ഇനി ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ആർക്കാണ്?
3: പുറന്താർക്ക് പറയാനുണ്ട്.
2: ആ പറഞ്ഞോ.
3: ഈ 4 പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മൂത്ത മകൻ ആഷിക്കുടയും ഷർമിലുടെയും മകൻ എന്റെയും അസീനയുടെയും പേർക്കുട്ടി ഇമ്രാൻ മോന് 1,000 പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. എന്നും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ആയുധ ആരോഗ്യത്തോടു കൂടി ആ കുട്ടി ഇരിക്കുന്നുവെന്ന് ഞാൻ ഈശ്വരൻ പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം ഈ 5 വെഡിന്റെ ആഘോഷിക്കുന്ന അപ്പപ്പുള്ളിയർ മാധവൻ ചേട്ടന്റെയും വത്സൽ ചേട്ടന്റെയും മകൻ വെഡിന്റെ ആഘോഷിക്കുന്ന മകനെ 1,000 വെഡിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു.
2: ഓക്കെ, അപ്പൊ ഇമ്രാൻ കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞാനും അറിയിക്കുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ നല്ലൊരു ദിവസം കൂടി ആവട്ടെ, റെസ്റ്റ് എടുക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു, ചെറിയ പണിയൊക്കെ ആയിട്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വേണേ നമ്മൾ എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നറിയോ? എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആ ഒരു പാട്ട് ഏത് ലാംഗ്വേജിലാണ്? ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ മലയാളം, പിന്നെ കുറേ പേര് പെർസെൻറ്റേജ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു തമിഴാണ് മുഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈഫുദ്ദീൻ ചേട്ടൻ. യെസ്, അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന ഭാഷ ഏതാ? എനിക്ക് തോന്നുന്നു അർത്ഥം കാര്യങ്ങളൊന്നും പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാനായി ശ്രമിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആ പാട്ടിനെ ആസ്വദിക്കാൻ പറ്റും. അത് സംഗീതത്തിനുള്ള ഏറ്റവും വലിയൊരു മാജിക് ആണല്ലേ. ഇനി ആ ഒരു ട്യൂൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന സ്കോർ ആയിക്കോട്ടെ, അതിൻ്റെ എനി റീസൺ, പലർക്കും പല റീസൺസ് കൊണ്ട് പല സംഗീതവും ആസ്വദിക്കാനായിട്ട് പറ്റാറുണ്ട്. അവിടെ കൃത്യമായിട്ട് ആ വേർഡ്സിന്റെ അർത്ഥവും മീനിങ് ഒന്നും അറിയണം എന്നതിൽ ഒരു നിർബന്ധവും ഇല്ല എന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് കോളർ നമുക്ക് എത്തുന്നു. ഹലോ ഹലോ
4: ഹലോ.
2: ആ യെസ്, ഹലോ.
4: ആഹാ,
2: എന്റെ പേരെന്താ? എന്റെ പേരെന്താ? എന്റെ പേരെന്താണ്? ആളൊന്നും മാറിയിട്ടില്ല, പക്ഷെ എന്റെ പേര് ഇതുവരെ ആരും പഠിച്ചില്ല, എനിക്ക് സങ്കടായി. ഇത്രയും ബുദ്ധിമുട്ടാണോ എന്റെ പേര്? ആയില്ല ആയില്ല ആണോ അതാണോ പറഞ്ഞത്? പക്ഷെ ഇവിടെ എത്തിയത് വേറെന്തോ ആയിട്ടാണ്. സാരല്ലേ, പോട്ടെ. ഓക്കെ, ഇതാരാണ്?
3: ഞാന് ചന്ദ്രനാറിലുള്ള ഷൺമുഖൻ.
2: ഷൺമുഖൻ ചേട്ടനാണ്. അപ്പൊ ഷൺമുഖൻ ചേട്ടാ, പാട്ട് കേൾക്കാറില്ലേ?
3: അയ്യോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകുതി മുക്കാൽ പാട്ട് കേൾക്കുന്നത് പാടുന്നത് ഇതൊക്കെയാണ്.
2: ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുക?
3: അങ്ങനെ പറഞ്ഞാ പഴയ പാട്ടില് യേശുദാസിന്റെ മലയാള പാട്ടുകൾ ഇഷ്ടപ്പെടും.
2: ഏറ്റവും ഇഷ്ടം ഒരെണ്ണം പറയാൻ പാടുള്ളൂ. ഏറ്റവും ഇഷ്ടം ഏത് ഭാഷയിൽ കേൾക്കാനാ?
3: അത് നമ്മുടെ തമിഴ് തന്നെ, ടി എം സൗന്ദരരാജൻ ആൻഡ് സുശീല ജാനകിയമ്മയൊക്കെ.
2: ആ, തമിഴാണ് അപ്പൊ ഇഷ്ടം. അതാണ് ഞാൻ ചോദിച്ചത്, തമിഴ് പാട്ടുകളോടാണ് പ്രിയം അല്ലേ?
3: അതെ.
2: ഓക്കേ, അപ്പൊ ഷൺമുഖ ചേട്ടാ
3: പറയൂ,
2: ഇന്നത്തെ വിശ്വസ് ആർക്കാ?
3: വിശേഷ് നമ്മുടെ പാറ എലപ്പുളിയില് ടൂ വീലർ സതീശൻ, സതീശന്റെ അമ്മ, കുട്ടികളും ഭാര്യ, അവർക്ക് എല്ലാത്തിനും കൂടി.
2: ഓക്കെ, അപ്പൊ ഷൺമുഖൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഷൺമുഖൻ ചേട്ടനായിരുന്നു. യെസ്, അങ്ങനെ ദേ നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ദേ ഒരു കാര്യം കൂടി ചെറുതായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, മെസ്സേജ് അയക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകണ്ട കേട്ടോ. അവസാനത്തിലേക്ക് മാറ്റി വെക്കണ്ട, മെസ്സേജൊക്കെ വേഗം വേഗം വേഗം വേഗം ഇങ്ങ് ടൈപ്പ് ചെയ്ത് വേഗം ഇങ്ങ് അയച്ചോളൂ. ഈ പിക്ചർ മെസ്സേജ് ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് നമുക്ക് വായിക്കാനായിട്ട് എന്തായാലും സാധിക്കില്ല, നിങ്ങളുടെ മെസ്സേജ് മിസ്സായിപ്പോവും. അതുകൊണ്ട് മാത്രമാണ് അതിനിടയ്ക്ക് ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പുട്ടിൻ്റെ ഇടയിൽ പേരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇനിമേ നമുക്ക് നെക്സ്റ്റ് കോളർ എത്തുന്നുണ്ട്, നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ ആയില്യക്കുട്ടി.
2: യെസ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഐഷ
2: ചേച്ചി. ഐഷ ചേച്ചി,
4: ഓ പറയൂ,
2: എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖായിരിക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞോ?
4: ഇല്ല,
2: കഴിക്കുന്നേ ഉള്ളൂ. ഇന്ന് എന്താ, ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്? നൂലപ്പാണോ? നൂൽപുട്ട്?
4: അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല, ദോശ എടുക്കണം.
2: ദോശയാണ്? ഓ, എളുപ്പപ്പണി ആയാണല്ലോ അല്ലേ. സിമ്പിളാ, ഒഴിക്കുക ഷൂന്ന് ഒരു കറക്കം കറക്കാ മറിച്ചിടാ, ദോശ ചെയ്യുന്നല്ലേ.
4: ഒഴിക്കാ കഴിക്കാ.
2: ആ ചൂടോടെ ഇങ്ങനെ ആ എന്താ പറയാ, ഗ്യാസിന്റെ മുകളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എടുക്കുക, പ്ലേറ്റിലേക്ക് വെക്കുക അല്ലേ. ചൂട്ടോടെ കഴിക്കണം.
4: ചൂട്ടോടെ
2: കഴിക്കുള്ളൂ. ഓഹ്, നല്ല മുരുമരാ ദോശയൊക്കെ രാവിലെ, എന്താ സുഖം. ഓക്കെ ഓക്കെ, ദോശ അവിടെ നിക്കട്ടെ. എന്റെ പാട്ട് പറയൂ, ഏത് ഭാഷയിൽ ഐഷ ചേച്ചി ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുക?
4: അയ്യോ, ഞാനിപ്പോഴും തമിഴ് ഗാനമാ കേൾക്കുക.
2: തമിഴാണ് ഏറ്റവും ഇഷ്ടം. അതെന്തുകൊണ്ടാ തമിഴിനോട് ഇത്ര ഇഷ്ടം?
4: അതെ, തമിഴിനോട് കൂടുതൽ ഇഷ്ടമാണ്.
2: അതെന്തുകൊണ്ടാ? എന്തെങ്കിലും റീസൺ ഉണ്ട്? എന്തെങ്കിലും കാരണം ഉണ്ടോ?
4: കാരണം അങ്ങനെയൊന്നുമില്ല,
2: ഇഷ്ടാണ്. കുട്ടിശങ്കറിനെ എനിക്ക് ഇഷ്ടാണ്, അത്രയേ ഉള്ളൂ.
4: അതെ, എല്ലാ ഗാനങ്ങളും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും തമിഴ് കൂടുതലൊന്ന്.
2: തമിഴ് കൂടുതൽ ഒന്നും കൂടി ഇഷ്ടമാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഹലോ ഹലോ, ഓ കോളോ ഡ്രോപ്പായി പോയിട്ടുണ്ട്, സാരില്ല. എനിവേ, വിളിച്ചത് ഐഷ ചേച്ചിയാണ്. ഐഷ ചേച്ചിക്ക് നല്ലൊരു ദിവസം. ഞാൻ എന്തായാലും വിഷ് ചെയ്യുന്നു കേട്ടോ. നല്ല ദോശയൊക്കെ കഴിക്കാൻ പോകാന്നാ പറഞ്ഞത്. എന്താണ് ഗൈസ്, രാവിലെ തന്നെ മുരുമുര അരിക്കുന്ന ദോശയൊക്കെ കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു സുഖം. അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് റെഡി ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അന്നത്തെ ദിവസം തന്നെ റെഡിയാവുന്ന പറയാം. ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. എൻ്റെ ഫുഡെങ്ങാനും പാളിക്കഴിഞ്ഞ്, അതായത് മോശമായി പോയി കഴിഞ്ഞാൽ എൻ്റെ ദിവസം പോയി, ഞാൻ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് കഴിക്കാൻ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയല്ല, അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം. അതിലെന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരാറുണ്ട്. ഫുഡും മുഖ്യം മുഖിലെന്നാണ് എന്നെ കണ്ടാ പറയില്ലെങ്കിലും എനിക്കതൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കഴിക്കുള്ളൂ, ഒത്തിരി കഴിക്കൊന്നുമില്ല. എന്നാൽ പോലും ആ കഴിക്കുന്ന ഫുഡ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് വളരെ സന്തോഷത്തിൽ കഴിക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിവേ, ദേ നമുക്ക് അടുത്ത് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: നമസ്കാരം, വെയിലുള്ള സുപ്രഭാതം.
2: വെയിലുള്ള സുപ്രഭാതം. ഇവിടെ വെയിലാണോ മഴയാണോ എന്താ അവസ്ഥ എന്ന് എനിക്ക്
5: അറിയില്ല.
2: ആണോ, വെയിലിന്റെ കാര്യത്തിൽ ഞങ്ങൾ പാലക്കാട്ടുകാരടുത്ത് മുട്ടാൻ നിങ്ങൾ ആയിട്ടില്ല. അതെ, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഒരു കഴിവാ.
5: അതെ അതെ.
2: ഓക്കെ, ഇതാരാണ് മലപ്പുറത്ത് നിന്നും? ജഗൻ ചേട്ടനാണ്. ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടാ നല്ല വെയിലാന്നുള്ള കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഇങ്ങ് പോരട്ടെ, ഏത് ഭാഷയല്ല ജഗൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കാറ്?
5: ഞാന് വളരെ കുട്ടിക്കാലം മൂലം ഞാൻ ഒരു റൈഡ് പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാന് പണ്ടൊക്കെ ഞാൻ പോകുന്നത് ഊട്ടി ഭാഗത്തെ കൂടുതലിപ്പോണ്. അവിടെ ഈ ബഡ്ഗാസ് ഭാഷ പ്രത്യേക ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഭാഷ. അവിടുത്തെ അവന്റെ സോങ്ങുകളൊക്കെ കേൾക്കാൻ നല്ല
2: രസമാണ്. ലാംഗ്വേജ് എന്താണ്?
5: ബഡ്ഗാസ്.
2: ഓക്കെ.
5: ആ ഭാഷയില് അവരുടെ വീട്ടില്, എന്റെ ഒരു പഴയൊരു ചങ്ങാവിന്റെ വീട് അവിടെ തൊട്ടപ്പേട്ടയിലാണ്. അപ്പൊ അവന്റെ വീട്ടില് ഞാന് മാസത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ പോകലുണ്ട്. എനിക്ക് ഞാൻ പണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം, നമുക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കേട്ടോ. പിന്നെ തുളു, അതും രസാ.
2: തുളും രസാണ്. ഇത് ഏതെങ്കിലും ഒന്ന് സംസാരിക്കാൻ അറിയോ?
5: അത് എനിക്ക് അങ്ങനെ അറിയത്തില്ല. വളരെ ഞാൻ 20

0: ചേട്ടനാണ് ഉള്ളു. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭാഷകളിലാണ് ചേട്ടൻ കൂടുതൽ പാട്ടുകൾ എൻജോയ് ചെയ്ത് എന്നാണ് പറഞ്ഞത്. അത് കൊള്ളാലേ, വെറൈറ്റി ലാംഗ്വേജ്. ഞാനിടയ്ക്ക് ഇങ്ങനെ കന്നഡ കേട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ എനിക്ക് ഓക്കെയാണ്, ചിലതൊന്നും എനിക്ക് അങ്ങനെ സെറ്റ് ആവാറില്ല. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോൾ എടുത്തുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറച്ച് വെക്കൂ. കുറച്ചോ? റെഡി ആയിട്ടില്ല, അതൊന്നും കൂടി ഒന്ന് കുറച്ചേ. മാറിയോ? ഇപ്പോഴും അങ്ങ് റെഡി ആവുന്നില്ലല്ലോ, എന്താണിത്? ഓക്കെ ഓക്കെ, നമുക്കത് വിടാം. ഓക്കെ, പറയൂ, ഇത് ആരാണ്? സത്യനാരായണൻ ചേട്ടനാണ്. അപ്പൊ സത്യനാരായണൻ ചേട്ടാ, പറയൂ, ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
1: നമ്മുടെ ഭാഷ മലയാളമായതുകൊണ്ട് അത് കേട്ടാൽ നമുക്ക് കൂടുതൽ ആരും പെട്ടെന്ന് ഗ്രാഹ്യമാവും.
0: ഓ, പെട്ടെന്ന് മനസ്സിലാവും അല്ലേ?
1: അതെ, പക്ഷേ അതിർത്തി ജില്ലയായത് കാരണം തമിഴാണ് കൂടുതൽ കേട്ടിരിക്കുന്നത്.
0: അപ്പൊ ശരിക്കും ഏതാ ഏറ്റവും കൂടുതൽ കേൾക്കാറ്?
1: രണ്ടും പറഞ്ഞ ഏതാണ് ഇപ്പൊ ദോശയാണോ ഇഡ്ഡിയാണോ ചോദിച്ചത്, രണ്ടും കഴിക്കും പറഞ്ഞ മേരി.
0: അങ്ങനെ പറയാൻ പറ്റില്ല, ഒന്ന് പറയണം. അതായത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഏത്?
1: മാതൃഭാഷയായിട്ടുള്ള നമ്മുടെ ജനിച്ച മദർ ടോങ് എന്ന് പറയുന്ന മാതിരി അതാണ്
0: കേൾക്കുന്നത്.
1: പിന്നെ ഹിന്ദി, ഹിന്ദി വളരെ
0: നല്ല. ഒരു ഉത്തരത്തിന് ഞാൻ സമ്മതിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ മലയാളമാണ് കൂടുതൽ കേൾക്കാറല്ലേ?
1: അത് സംശയമില്ല,
0: സംശയമില്ല. ഇതുള്ളൂ, ഇതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ സത്യനാരായണ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിശേഷം ആർക്കാണ്?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം.
0: ഓക്കെ, അപ്പൊ സത്യനാരായണ ചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ദേ സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയോ? സമയം തീ കൃത്യം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി നമുക്ക് പോവാം അല്ലേ? നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ആ,
0: പറന്നു വരും ബാലൻ ചേട്ടൻ. ബാലൻ ചേട്ടനോട് ഞാൻ ചോദിക്കണത് ഇങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാ ഈ പറന്നു വരും ബാലൻ ചേട്ടൻ എന്നുള്ളൊരു സംഭവം വന്നേ? ഓ, അതില്ലാന്ന് എനിക്കറിയാം, എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്ന പറഞ്ഞ പോലെയാണോ? അതെ, ഞാൻ എനിക്ക് തന്നെ ഒന്നും പോസ്റ്റ് ചെയ്തതാണല്ലേ. ഓക്കെ, അപ്പൊ പറന്നു വരും ബാലൻ ചേട്ടാ. വെറൈറ്റീസ് ആയിട്ട് പറയുന്നു. നൈസ് നൈസ്, കൊള്ളാം കേട്ടോ. അപ്പൊ പറന്നു വരുന്ന ബാലൻ ചേട്ടൻ പറയൂ, ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
2: നമ്മുടെ മാതൃഭാഷ. പിന്നെ ഏറ്റവും കൂടുതൽ മാതൃഭാഷ, അത് വിട്ടിട്ട് ഒരു കളിയില്ല.
0: അത് വിട്ടിട്ട് ഒരു കളിയില്ല, മലയാളം വിട്ടിട്ട് വേറെ എന്തെന്നല്ലേ.
2: പിന്നെ ഞാന് എല്ലാ പാട്ടും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹിന്ദി, തെലുങ്ക്, തമിഴ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. എല്ലാം എല്ലാം നമ്മൾ ആസ്വദിക്കണം അല്ലേ? എല്ലാം നമ്മൾ ആസ്വദിക്കണം അല്ലേ?
2: അതെ അതെ അതെ, ഞാൻ എല്ലാ ഭാഷയും ആസ്വദിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ മാതൃഭാഷ കളിയില്ല.
0: ഓക്കെ ചേട്ടാ, അപ്പൊ പറയൂ, ഇനി ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
2: ഇന്നിപ്പോ നമ്മുടെ മാതൃഭാഷന്റെ മകനും മകളുടെ മരുമകളുടെ വെഡിങ് ഡേയാണ്. അവർക്കൊന്ന് പിന്നെ ഷൈഫുദ്ദീൻ ചേട്ടന്റെ പേരെ കിട്ടി നല്ലൊരു ദിവസം, 1000 ആശംസകൾ.
0: ഓക്കെ, അപ്പൊ ബാലൻചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാനട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. യെസ്, അങ്ങനെ ദേ സമയം ഞാൻ പറഞ്ഞല്ലോ, 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആവാനായി അല്ല ആയിരിക്കുന്നു. അപ്പൊ അടുത്ത പാട്ടിനുള്ള സമയമായി നല്ല അർത്ഥം. അതെ, അത് തന്നെയാണ്, നല്ലൊരു ട്രാക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കേട്ടാലോ? യെസ്, കീപ് ഓൺ ലിസണിംഗ് FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. Cha cha cha cha cha. Ro ro. Sigo la coco.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്.

0: ട്രൂ ആൻഡ് റിമാൻ പാലക്കാട്.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷയസ് അംഗ്രതി. സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ അക്ലാക്കിൽ അഹല്യ വിഷയസുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പൊ ദേ നമുക്ക് അടുത്ത ഒരു കോളർ എത്തിയിരിക്കുന്നു. നോക്കിയാലോ ആരാണെന്ന്. ഹലോ,
4: ഗുഡ് മോർണിംഗ് പാലക്കാട്.
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഞാൻ ബിജു ആണ്.
3: ബിജുവോ? ബിജു ചേട്ടാ, എവിടെന്നാ വിളിക്കുന്നേ? ഓ, രാവിലെ ഇറങ്ങി കോട്ടയത്ത് നിന്ന് ഇപ്പോൾ പാലക്കാട്ടേക്ക് ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്.
4: യാത്രയിലാണ്.
3: ഓക്കെ, അപ്പൊ ബിജു ചേട്ടാ ആദ്യമായിട്ട് വിളിക്കുകയാണോ? വിഷസിലേക്ക് ആദ്യമായി വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ബിജു ചേട്ടാ എന്താ ചെയ്യുന്നേ?
4: ഞാനൊരു മെഡിക്കൽ റെപ്പാണ്.
3: മെഡിക്കൽ റെപ്പാണ്? അപ്പൊ പിന്നെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അല്ലേ?
4: തീർച്ചയായിട്ടും.
3: ഓക്കെ ബിജേട്ടാ, അപ്പൊ നമുക്കത് ഞാനൊന്നൊരു ചോദ്യമായിട്ടാണെങ്കിൽ വന്നത്, വളരെ സിമ്പിൾ ആയൊരു കാര്യമാണ്. പറയട്ടെ, ചോദിക്കട്ടെ? ആ, വളരെ സിമ്പിൾ ആണ്. ബിജു ചേട്ടൻ പാട്ട് കേൾക്കാറുണ്ടല്ലോ? തീർച്ചയായിട്ടുണ്ട്. ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം പാട്ട് കേൾക്കാനായിട്ട് പ്രിഫറൻസ്?
4: ഒഫ്കോഴ്സ്
3: മലയാളം തന്നെ. ഒരു സംശയമില്ല അല്ലേ? ഓക്കെ, ഞാൻ ഈ ഒരു കാര്യമാണ് ഇന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യത്യസ്തമായ ഭാഷകളും കാര്യങ്ങളൊക്കെ വരുമെന്ന് അറിയാൻ.
4: മലയാളത്തിലാണ് കൂടുതലും കേൾക്കുക. മറ്റു പാട്ടുകളും മോശമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മലയാളത്തിലാണ് നമ്മൾ കൂടുതലും കേൾക്കുക.
3: കൂടുതൽ മലയാളത്തിലാണ്.
4: നമുക്ക് അതിന്റെ വരികൾ ആസ്വദിക്കാൻ പറ്റുന്നത് കൂടുതലും മലയാളത്തിലായിരിക്കും.
3: മലയാളത്തിലാണല്ലേ. അടിപൊളി, അടിപൊളി. അപ്പൊ ബിജു ചേട്ടാ പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ആ ഒരു വിഷസ് സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും ഒരു വിഷസ് അറിയിക്കാനുണ്ടോ?
4: പ്രിയപ്പെട്ട ടീച്ചർമാർക്ക് എല്ലാവർക്കും.
3: ഓക്കെ, അപ്പോ എല്ലാ ടീച്ചേഴ്സിനും. ഓക്കെ, അപ്പൊ ബിജിച്ചേട്ടനും എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ. പാലക്കാട്ടേക്ക് ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ഇങ്ങനെ വണ്ടി കയറി ഇവിടെ എത്തിയ സ്ഥിതിക്ക് പാലക്കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ട് കേട്ടോ. ഈ ആഴ്ച കഴിഞ്ഞിട്ട് പോലും ഇഷ്ടം പോലെ സമയമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പാലക്കാടൊക്കെ ചുറ്റി കറങ്ങി കണ്ട് അടിപൊളിയായിട്ട് വേണം പോവാൻ. ഓക്കെ, ആണല്ലേ, അടിപൊളി, അടിപൊളി. അപ്പൊ എന്തായാലും നല്ല നല്ലൊരു വീക്ക് ആവട്ടെ ഞാൻ വിഷ് ചെയ്യുന്നത്, ദിവസം മാത്രമല്ല ഒരു വീക്ക് തന്നെ ആവട്ടെ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഈ വിളിച്ചത് ബിജു ചേട്ടനാണ്. കോട്ടയത്ത് നിന്നും പുറപ്പെട്ട വണ്ടി ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അഹല്യ ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ? യെസ്, പാലക്കാടിന്റെ നിങ്ങളുടെ സ്വന്തം അഹല്യ. പാലക്കാട് മാത്രമല്ല, നമുക്ക് എല്ലാവിടുന്നും ലിസണേഴ്സ് ഉണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇനിവേ ഞാൻ ഒരു കാര്യം പറയട്ടെ, സമയം നോക്കുമ്പോഴേ 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഇന്നത്തെ കോൾസ് ഒക്കെ എനിക്ക് അവസാനിപ്പിക്കേണ്ട സമയമാവുന്നു. ഒരു കോൾ കൂടി വരുന്നുണ്ട്, ആ കോളിന് ശേഷം ഞാൻ ഇന്നത്തെ കോൾസ് അങ്ങ് അവസാനിപ്പിച്ച് മെസ്സേജുകളിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പൊ മെസ്സേജ് അയക്കാനുള്ളവരൊക്കെ വേഗം വേഗം വേഗം അയച്ചോളൂ. ഹലോ, ഹലോ, അയലിക്കുട്ടിയാണല്ലോ. ഇതാരാണ്?
5: ബഷീർക്കാണ്.
3: കുറെ നാളായി എന്നെ ആരെങ്കിലും അയലിക്കുട്ടിയെന്ന് ഇങ്ങനെ വിളിച്ച് ഞാൻ കേട്ടിട്ട്. ഹാപ്പിയാണ്, ഹാപ്പിയാണ്. ഓക്കെ ബഷീർക്ക, ചായ ഒക്കെ കുടിച്ചിട്ട് പത്രം ഒക്കെ എടുത്ത് അങ്ങനെ വായിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണല്ലേ. ആ, കൊടുക്കുന്ന സമയത്ത് ഒരു പത്രം എടുത്ത് വായിക്കാം കേട്ടോ. നല്ല നല്ല പരിപാടിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ബഷീറൊക്കെ പറയൂ, ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
5: പാട്ട് മലയാളം കൂടുതൽ കേൾക്കും, പിന്നെ തമിഴും കേൾക്കും.
3: ആഹാ, ഏറ്റവും കൂടുതൽ മലയാളം ആണല്ലേ?
5: മലയാളം പഴയ
3: പാട്ടുകളുണ്ടാവും, അതാണ് കേൾക്കാറ്.
5: ഓക്കെ,
3: പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ.
5: നമ്മുടെ മാധവാട്ടിന്റെ മകനും വരുമ്പോൾക്ക് ഒരു വെഡിങ് വിശേഷം പറയണം.
3: ഓക്കെ,
5: അതോടൊപ്പം തന്നെ നമ്മുടെ ശറപ്പുക്ക കൊഴിഞ്ഞമ്പറ പേരക്കുട്ടിക്കും പെരുന്നാൾ ആശംസകളും.
3: ഓക്കെ,
5: നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു സുപ്രഭാതം.
3: അപ്പോ ബഷീർക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ പതിയെ ഞാൻ ഇന്നത്തെ കോൾ സംഘ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പാണ്. ഇനി നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം അല്ലേ. 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കോള് വരുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. മേ ബി നമ്മളത് കണക്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള സമയം കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. എന്നാലും ഒരു ചെറിയ റിസ്ക് എടുത്ത് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആണ് കേട്ടോ ഇന്നത്തെ. നമുക്ക് നോക്കാൻ ആരാണിത്. ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
0: ഞാൻ സന്തോഷ് പ്രിയ ഫ്രം കുന്നത്തുപാളയം.
3: സന്തോഷ് ഏട്ടനാണ്. സന്തോഷ് ഏട്ടാ, സുഖല്ലേ?
0: ഓ, സുഖം. നിങ്ങളുടെ സുഖം തന്നെയല്ലേ?
3: പിന്നെന്താ, സുഖായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേഗം പറയൂ, ഏത് ഭാഷയിലാണ് സന്തോഷ് ഏട്ടൻ ഏറ്റവും അധികം പാട്ട് കേൾക്കാറ്?
0: നമ്മള് ചുറ്റുകാരായത് കൊണ്ട് തമിഴും മലയാളവും ഒക്കെ മിക്സായി കേൾക്കും.
3: മിക്സായി എന്നാലും ഒരു പൊടി ഒരു തമിഴാണ്. ഓക്കെ ഓക്കെ, ഇതാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യം കേട്ടോ. ഓക്കെ, സന്തോഷിട്ട് പറയൂ. ഇന്നത്തെ വിഷസ് ആർക്കാണ്? ആഹാ, വിഷസ് എന്താന്ന്? ഇല്ല, പോയി. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു ഒക്കെ എനിക്ക് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷേന്റെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നേ നമ്മൾ ഇനി ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാണ്. അപ്പൊ മെസ്സേജ് അയക്കുന്നവരൊക്കെ വേഗം വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ. നമ്പർ അറിയാലോ, 8 1 5 0 9 0 00. അപ്പോ ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ്? ആദ്യത്തെ ആ ഒരു മെസ്സേജ് എന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി നോക്കി പോകുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കണ്ട മെസ്സേജ് എന്താണെന്നറിയോ? വായിക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവരെ അങ്ങനെ തോൽപ്പിക്കാനാവില്ല. ഓരോ പരാജയത്തിലും ജയിക്കാനുള്ള ഊർജ്ജമാണ് അവർ നേടിയെടുക്കുന്നത്. സങ്കടത്തിന്റെ നിഷ്ക്രിയത്വവും സന്തോഷത്തിന്റെ ഊർജ്ജവും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവനവനിൽ വിശ്വാസവും ശുഭപ്രതീക്ഷയും എപ്പോഴും കാത്തു സൂക്ഷിക്കുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാമനൂർ. മുഹമ്മദ് ജോണ്, മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്ല. നമസ്കാരം. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. എന്റെ തറവാട് കേരളമാണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നത് പഠിച്ചതും തമിഴ്നാടാണ്. അതുകൊണ്ട് തമിഴ് പാട്ടുകളാണ് എപ്പോഴും കേൾക്കാറ്. അതുകൊണ്ട് മറ്റു ഭാഷകൾ പാട്ടുകൾ ഒഴിവാക്കുന്നില്ല. ഇന്നത്തെ വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടോപ്പിക് കൊണ്ടുവന്ന ആയില്ല സഹോദരിക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചന്ദ്രചേട്ടൻ മെസ്സേജാണ്. ചന്ദ്രചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയില്ല ചേച്ചി. ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് റസീന. ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് ഇഷ്ടം തമിഴ് സോങ് ആണ് കേട്ടോ. ഓക്കെ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് കൂടി റസീന പറഞ്ഞിട്ടുണ്ട്. റസീനയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് ജഗനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും ജഗൻ ചേട്ടൻ മെസ്സേജാണ്. അപ്പൊ ജഗൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്. നമ്മൾ പാലക്കാട്ടുകാർ, പ്രത്യേകിച്ച് ചിറ്റൂർ താലൂക്കുകാർ, നിത്യപ്രയോഗത്തിൽ കൂടെ പ്രയോഗിക്കുന്നതും കോയമ്പത്തൂർ ബേസ്ഡ് റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ് തമിഴ് പാട്ടുകളാകുന്നു. ഫ്രീക്വൻസി മോഡുലേഷൻ സാങ്കേതിക വിദ്യയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന എഫ്എം റേഡിയോ നിലയങ്ങൾ പ്രചാരത്തിൽ വന്നതോടുകൂടി നമ്മുടെ മലയാള ഭാഷയിലുള്ള ആസ്വാദനം വളരെ കൂടിയിട്ടുണ്ട്. അർത്ഥം കൂടുതൽ അടുത്തറിയുന്നതുകൊണ്ട് നമ്മൾ പാലക്കാട്ടുകാർക്ക് തമിഴും മലയാളവും സംസ്കൃതവും പിന്നെ തെലുങ്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുമെന്നുള്ള ഗാനങ്ങളായിരിക്കും എന്നതിൽ സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. ഓഹോ, പാലക്കാട്ടുകാരുടെ സ്പെഷ്യാലിറ്റീസ് ആണ് മൊത്തത്തിലല്ലേ. ഓക്കെ, ഇനിവേ ശ്രീകുമാർ ചേട്ടൻ്റെ മെസ്സേജാണ്. ചേട്ടൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോയാലോ? യെസ്, അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്ല. നമസ്കാരം. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഗുരുവായൂരുള്ള എന്റെ ചെറിയമ്മ വിജയലക്ഷ്മി അമ്മ എന്ന തങ്കച്ചെറിയമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുമല്ലോ. തീർച്ചയായിട്ടും വിജയലക്ഷ്മി എന്ന തങ്കച്ചെറിയമ്മയ്ക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. ഞാൻ ചെന്നൈയിൽ നിന്നും വിനോദ് ചെറുപ്പിളശ്ശേരി. ഓക്കെ, അപ്പൊ വിനോദ എണ്ണ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം അഹല്യ. നമസ്കാരം. ഞങ്ങളുടെ താജ് ഹാൻഡിക്രാഫ്റ്റിലെ ഞങ്ങളുടെ സാറായ അബ്ദുൾ മജീദ് സാറിന്റെ മകളായ പ്രവീണിന്റെയും മുജീബിന്റെയും പൊന്നുമകനായ അദാൻ മോന്റെ 10-ാമത്തെ ജന്മദിനമാണിന്ന്. ഓക്കേ, അദാൻ മോനെ എല്ലാവിധ ജന്മദിനാശംസയും നന്മയും പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ നേരുന്നു. ഒപ്പം എല്ലാവർക്കും നല്ലൊരു പുലരി ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നസ്രത്ത് ഫോട്ടുകൊച്ചിയിൽ നിന്നും ജയങ്കർ സലിത ശ്രീനന്ദ. ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അതാണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടപ്പോ. ഒപ്പം തന്നെ ജയങ്കർ ചാനൽ ഫാമിലിക്ക് മനോഹരമായൊരു ദിവസം കൂടി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ആ ഒരു മെസ്സേജിലേക്ക് പോവാൻ പോവാണ്. നമസ്കാരം, മലയാളം പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ലതീഷ് കുന്നമ്മൽ. ഓക്കെ, പയ്യന്നൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ലതീഷ് എന്ന മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയിലിക്കുട്ടി ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയ്ക്കും വളരെ സ്നേഹത്തോടെയും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഓഹോ, ഓക്കെ, അഖിലി എഫ് എം ആൻഡ് പാലക്കാട്. എന്റെ പേര് സുചിത്ര കുട്ടപ്പൻ, കിനാശേരി. ഓക്കെ, അടുത്ത മാസം ആഗസ്റ്റ് 23 എന്റെ പുതിയ പുസ്തകം അവളുടെ ലോകം എന്നത് പ്രകാശനം ചെയ്യുവാൻ പോവുകയാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് യുവ എഴുത്തുകാരുടെ കൂട്ടായ്മ ദ ഓൾഡ് ലൈബ്രറിയാണ് ആകൃതിയുടെ വാർഷിക പരിപാടിയിൽ വെച്ച് നടത്തുന്നത്. ഓക്കെ, K0 പബ്ലിക്കേഷനാണ് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പുസ്തകം വലിയൊരു സക്സസ് ആവട്ടെ, നല്ലൊരു സക്സസ് ലഭിക്കട്ടെ എന്ന് കൂടി ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതേ അടുത്ത മെസ്സേജ് എത്തിയിരിക്കുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ല, ഞാൻ ശിഭ കുമരകം. എന്റെ കൂടെ ആലപ്പുഴ പുന്നമട കായലിൽ തുഴയാനെത്തുന്ന എന്റെ പ്രിയ കൂട്ടുകാരി പുനൂസിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോ ഹാപ്പി ബർത്ത്ഡേ പുനൂസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മലയാളം ഗാനങ്ങളാണ്, അതും പഴയതാ. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും കോട്ടയത്ത് നിന്ന് പാലക്കാട് എത്തിയ ബിജുവിനും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശിഭ ചേച്ചിയുടെ മെസ്സേജാണ്. ശിവ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജ്, ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഓഹോ, നിങ്ങൾ എല്ലാവരും എന്റെ ആ ഒരു ഇൻട്രോ ഫാൻസ് ആണോ ഗായ്സ്? എനിക്ക് ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾ ഇങ്ങനെ പറയുന്നതിൽ, എനിക്കും സന്തോഷം കേട്ടോ. ഇറ്റ്സ് മീ അപ്പു, മലയാളം സോങ്സ് ആണ് കൂടുതൽ കേൾക്കുന്നത്. ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അപ്പുവിനും മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്. മലയാളം പാട്ടുകളോട് കൂടുതൽ ഇഷ്ടം, തമിഴിനോട് കുറച്ചിഷ്ടം, പിന്നെ എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും ആസ്വദിക്കും, അത് വേണം. എല്ലാ കൂട്ടുകാർക്കും ടീമിനും തെളിച്ചമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ബൈ, ശാന്തി സുമേഷ് അലപ്പുള്ളി. അപ്പോൾ ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ ഇതുവരെ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കഥ വേണോ? ഇന്ന് ഞാൻ കഥ പറയണോ ഗായ്സ്? പറയണോ വേണ്ടയോ? അത് പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ആലോചിക്കാൻ വേണ്ടി എനിക്ക് ചെറിയൊരു സമയം വേണം. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താവും അഹല്യ വിഷസിലേക്കാ. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ.

0: our wishes. Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
1: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 9 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷയസുമായി കൂടെയുണ്ട് ഞാൻ അഹല്യ. യെസ്, അപ്പുതി, നമുക്ക് അടുത്തൊരു മെസ്സേജ് എത്തിയിരിക്കുന്നു. ആ മെസ്സേജിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ഹായ് അഹല്യ കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്, താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ മലയാളം തന്നെ. എല്ലാ കൂട്ടുകാർക്കും അഹല്യ കുട്ടിക്കും കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു. മാധവൻ ചേട്ടന്റെ മോനും മോൾക്കും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. ഷെയ്ഫുദ്ദീൻ ചേട്ടന്റെ മോനും വിനോദേട്ടന്റെ ചെറിയമ്മയ്ക്കും പിറന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഷീബ ചേച്ചിയുടെ പൊന്നൂസിനും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ഷീബ ദിനേശ്, കഥ വേണം കുട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, കഥ വേണോ? അപ്പോ കഥ പറയാം കേട്ടോ. അപ്പൊ ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഷീബ ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ശുഭദിനമായില്ല, ശുഭദിനം. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പാട്ടുകളും പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചിയുടെ മെസ്സേജാണ്. അപ്പൊ കവിത ചേച്ചിക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ, എനിക്ക് മലയാളം സോങ്സ് ആണ് ഇഷ്ടം ടോന്ന് കൂടി കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, യെസ്. അപ്പോൾ ഞാൻ വന്ന എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കിടുക്കാച്ച ദിവസവും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ കൂടി കവിത ചേച്ചി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ മെസ്സേജ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കഥ വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചെറിയ കഥ പറയാം. ചെറിയ കഥയല്ല, കഥാന്നോ കാര്യംന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അതായത്, നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ചിന്താഗതിയാണ് ഏറ്റവും ബെസ്റ്റ് കമ്പയർഡ് ടു എനിമൽസ്, കമ്പയർഡ് ടു ദ അതർ തിങ്സ്. നമ്മൾ പറയുന്നൊരു കാര്യമാണ് നമ്മളാണ് ബുദ്ധിമാൻ, അല്ലെങ്കിൽ നമ്മളാണ് ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ് ഏറ്റവും സൂപ്പർ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ദ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് ഒരു ശരാശരി മനുഷ്യനായിട്ട് മരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മൃഗങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പം അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ സ്രാവ്, ദ ഷാക്ക് മെന്റാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ, സ്രാവ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു സ്രാവ് നീന്തുന്നത് നിർത്തുകയാണെങ്കിൽ അത് മരിച്ചു പോകുന്നതാണ് പറയാറ്. അപ്പം മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു അതിജീവനം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, മൂവ്മെന്റ് ഈസ് സർവൈവൽ. അതായത് നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നൊരു അഹങ്കാരത്തിൽ പഠിക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് നിർത്തുക, നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ ഇങ്ങനെ കുടുങ്ങി പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ കുടുങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താ, നിങ്ങൾ അവിടെ പരാജയപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മൂവ്മെന്റ് ഈസ് സർവൈവൽ സ്കിൽ. അത് നമുക്ക് ഈ ഷാർക്കിന്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കാല്ലേ. അതാ നീന്തുന്ന ആ മൂവ് ചെയ്യുന്ന പരിപാടി നിർത്തുകയാണെങ്കിൽ അത് മരിച്ചു പോവും, അതിനവിടെ അതിജീവിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ലൈഫിലേക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, എനിക്കിനി ഒന്നും തന്നെ പഠിക്കാനില്ല, ഐ എം ബെസ്റ്റ് എന്നുള്ളൊരു തിങ്കിങ്ങിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളവിടെ മരിച്ചു പോവും. അതായത് നമ്മുടെ കഴിവുകൾ വളരാനോ നമ്മൾക്ക് വേണ്ട ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഫാൽക്കൺ എന്ന് പറയുന്ന ആ ഒരു പക്ഷിയുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്, ദ ഫാൽക്കൺ മെന്റാലിറ്റി. ഈ ഫാൽക്കൺ എങ്ങനെ തിങ്ക് ചെയ്യാന്നറിയോ, ഫാൽക്കണ് ഏറ്റവും അധികമുള്ളൊരു ക്യാപ്പബിലിറ്റി എന്ന് പറയുന്ന കഴിവ് എന്ന് പറയുന്നത് ഡീപ്പ് ഫോക്കസ് ആണ്. അതായത് ഒരിരയെ ലക്ഷ്യം വെച്ചാൽ ഫാൽക്കൺ മറ്റെല്ലാം പൂർണ്ണമായിട്ടും അവഗണിക്കും. വളരെ ഉയരത്തിൽ നിന്ന് പോലും അതിന്റെ ഫോക്കസ് ആ ഒരൊറ്റ ലക്ഷ്യത്തിലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ആ ഒരു കാര്യവും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതല്ലേ, നമുക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. അതെന്താ, ഇപ്പൊ നിങ്ങൾക്കൊരു 10 മിനിറ്റ് പോലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, ഈ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഒരു ഏകാഗ്രത നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാ മറ്റുള്ളവരെ അവഗണിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഡീപ് ഫോക്കസ് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, നമുക്കൊരു കാര്യത്തിലേക്ക് ഏകാഗ്രത അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാറില്ല. പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കും അല്ലേ, നമ്മുടെ ഫോക്കസ് മാറിപ്പോവാറുണ്ട്. അതും നമുക്ക് പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പക്ഷിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ബൈസൺ, ഈ കാട്ടുപോത്തുണ്ടല്ലോ, യെസ്, ഈ കാട്ടുപോത്തിന്റെ ഒരു ചിന്ത എങ്ങനെയാണെന്നറിയോ, അതായത് ശക്തമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് സാധാരണ പശുക്കളെ ഒക്കെ എന്ത് ചെയ്യും, പേടിച്ച് മാറി ഓടിപ്പോവും അല്ലേ. എന്നാൽ കാട്ടുപോത്ത് എന്താ ചെയ്യാന്നറിയോ, കാട്ടുപോത്ത് കൊടുങ്കാറ്റിനെ നേരെ അതിന്റെ ഒപ്പോസിറ്റ് അങ്ങ് കുതിക്കും, അതിന് നേരെ അങ്ങ് ഓടുന്നുള്ളതാണ്. ശരിക്കും അവിടെ ബൈസൺ അതിന്റെ ഒരു റിയാലിറ്റി എന്താ, ഫേസ് യുവർ ചലഞ്ചസ്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കൊടുങ്കാറ്റിനെ നേരിട്ട് ഭേദിച്ചാൽ ദുരന്തത്തിന്റെ സമയം കുറയും അല്ലേ. അതിനതറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, പ്രതിസന്ധികളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ നേരിടുന്നവരാണ് യഥാർത്ഥ പോരാളി. നമ്മൾ ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ബാക്ക് ഓഫ് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്താ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, സൂയിസൈഡ് ചെയ്യാൻ നോക്കും. അതിന് ഫേസ് ചെയ്യാനായിട്ട് പേടിയാണ്, ധൈര്യമില്ലായ്മയാണ്, അവിടെ ഫേസ് ചെയ്യാൻ റെഡി ആവില്ല. പക്ഷെ അതിന് ഫേസ് ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്കത് എന്ത് ചെയ്യാം, കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും കളിയാക്കി പറയുന്ന കുറുക്കൻ, അല്ലെ? കുറുക്കന്റെ എന്ത് മൈൻഡാണ് നിന്റെ, കുറുക്കനെ പോലെയാണെന്നൊക്കെ നമ്മൾ പലരെയും പറയാറൊക്കെ ഉണ്ട്. പക്ഷേ ദ ഫോക്സ് മെന്റാലിറ്റി അതെന്താ ശരിക്കും അറിയോ? കുറുക്കൻ അതിജീവിക്കുന്നത് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ടാണ്. വെറുതെ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടേ, ഫോക്സിന്റെ റിയാലിറ്റി എന്താണ്? വർക്ക് സ്മാർട്ട് എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് അതിന്റെ ലൈഫ് സ്റ്റൈലിൽ നിന്നും ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പൊ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും ഒരു മാറ്റവും ഇല്ലാത്തവരുണ്ടാവാറുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഉണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? ലക്ഷ്യമില്ലാതെ കഷ്ടപ്പെടുന്നത് തെറ്റായ മല കയറുന്നത് ഒരുപോലെയാണ് അല്ലെ? എപ്പോഴും ബുദ്ധിപരമായിട്ട് കൃത്യമായിട്ട് തിങ്ക് ചെയ്യുക, വർക്ക് സ്മാർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് വേണം. അതുപോലെ തന്നെ ഞാൻ ഒരാളെ കുറിച്ച് കൂടി പറഞ്ഞുതരട്ടെ. ഉറുമ്പ് നമ്മൾ വളരെ അവഗണിച്ച് കളയുന്ന, ഒരു വില കൊടുക്കാത്ത ഒരാളാണ് ഉറുമ്പ് അല്ലെ? ദ ആൻറ് മെന്റാലിറ്റി. അതിന്റെ മെന്റാലിറ്റി എന്താണെന്നറിയോ? ശരിക്കും പറയുകയാണെങ്കിൽ റിയൽ ഡിസിപ്ലിനാണ് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് ആരും ബഹുമാനിക്കാത്ത ഒന്നാണ് ഈ ഉറുമ്പ് അല്ലെ? എന്നാൽ മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ അത് ദിവസവും യാതൊരു മടിയും ഇല്ലാതെ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരു ജീവി കൂടിയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? കൺസിസ്റ്റൻസി വിൻസ്. അതായത് യഥാർത്ഥ അച്ചടക്കം, റിയൽ ഡിസിപ്ലിൻ എന്നത് വളരെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ആരും കാണാതിരിക്കുമ്പോഴും ദിവസവും ആവർത്തിക്കുന്ന ആ ചെറിയ ആക്ഷൻസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ ഒരു വലിയ വലിയൊരു സാമ്രാജ്യം പണിതെടുക്കുന്നത്. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക എന്താണ്? നോ ഇറ്റ് ആൻഡ് ലീവ് ഇറ്റ്. ഈ വെറും ഈ അഞ്ച് ചിന്താഗതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു, അഞ്ച് മെന്റാലിറ്റീസിനെ പറഞ്ഞു. ചുമ്മാ അതൊക്കെ ഇട്ട് വിടാനുള്ള കാര്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അതിനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതിന് കുറച്ച് മെനക്കെടണം, കുറച്ച് വർക്ക് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ദേ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു കഥ. യെസ്, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിരിക്കില്ലേ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ദേ ഇന്നത്തെ കഥയും വർത്തമാനമൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. യെസ്, അപ്പൊ ഞാൻ ഈ പതിയെ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളെയും നല്ല ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ലൈഫാണ്, നമ്മളിങ്ങനെ ഡൗൺ പോവും, അപ്സ് പോവും, എല്ലാം ഉണ്ടാവും, പക്ഷെ അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യും. യെസ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പോട്ടെ. ദേ മോട്ടിവേഷൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞ മെസ്സേജൊക്കെ വരുന്നുണ്ട്, ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ദേ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റി

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: സെല്ലുലോയിഡ്.
3: മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷവുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയിലിയ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ലിയോണി സ്വാൻ 2005 എഴുതി ത്രീ ബാക്ക് ഫുൾ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് കൽബാഡി സംവിധാനം ചെയ്ത ക്രേക് മസീൻ തിരക്കഥ എഴുതിയ 2026 ഒരു മിസ്റ്ററി കോമഡി ചിത്രമാണ് ദ ഷേപ്പ് ഡിറ്റക്ടീവ്സ്. ഹക്ക് ജാക്ക്മാൻ, നിക്കോളാസ് ബ്രൗൺ, നിക്കോളാസ് ഗാലിറ്റ്സിൻ, മോളി ഗോർഡൻ, ഹോങ് ചൗ, എമ്മ തോംസൺ എന്നിവരടങ്ങുന്ന ഒരു വൻപൻ താരനിര തന്നെ ഈ ഒരു ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഉണ്ടല്ലോ, ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സംഭാഷണങ്ങളാണ്. അതായത് ശബ്ദം നൽകിയിരിക്കുന്നവർ ജൂലിയ ലൂയിസ്, ബ്രയൻ ക്രാൻസ്റ്റൺ, ക്രിസ് ഔഡറ്റ്, റെജീന ഹോൾ, പാട്രിക് സ്റ്റുഡന്റ്, ബെല്ല റാംസി, ബ്രെറ്റ് ഗോൾഡ്സ്റ്റാൻ എന്നിവരും ഈ ഒരു ചിത്രത്തിലെ മൃഗങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സിനിമ ദ ഷേപ്പ് ഡിറ്റക്ടീവ്സ്, അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു കൊലപാതകം നടക്കുകയാണ്. ആ ഒരു കൊലപാതകത്തിന് സാക്ഷികളുണ്ട്, അതുപോലെ സംശയിക്കുന്നവരുണ്ട്.

നടത്താൻ പോലീസും എത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നിരവധി സിനിമകളിൽ കാണാറുണ്ടല്ലേ. പക്ഷേ ആ ഒരു കേസിന്റെ യഥാർത്ഥ അന്വേഷണം ഏറ്റെടുക്കുന്നത് ഒരു കൂട്ടം ആടുകളാണെങ്കിലോ? അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. കേൾക്കുമ്പോൾ ഒരു കുട്ടികളുടെ കഥയാണ് നമുക്ക് തോന്നാലേ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ വളരെയധികം കോമഡിയും മിസ്റ്ററിയും വൈകാരികതയും എല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത അനുഭവം തന്നെ കാണട്ടോ. ഞാൻ ഈയിടെ കണ്ടതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ്. ഈ ഒരു കഥ നടക്കുന്നത് പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ്. അവിടെ ജീവിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ശാന്തരായ ഒരു കൂട്ടം ആടുകളാണ് കേട്ടോ. അവയെ സ്നേഹത്തോട് പരിപാലിക്കുന്നതാണ് അവരുടെ ഇടയനായിട്ടുള്ള ജോർജ്. ജോർജിനാണെങ്കിലോ ഒരു പ്രത്യേക ശീലമുണ്ട്. എന്താണെന്നറിയോ, എല്ലാ രാത്രിയിലും തൻ്റെ ആടുകൾക്ക് അദ്ദേഹം ഡിറ്റക്റ്റീവ് കഥകൾ വായിച്ചു കൊടുക്കാറുണ്ട്. അതായത് മനുഷ്യർക്ക് അതൊരു വിനോദമായിരിക്കാമല്ലേ, പക്ഷേ ആടുകൾക്ക് ആ കഥകൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അവരെങ്ങനെയാണ് ആ കഥ കേട്ടതിന് ശേഷം ഈ ഡിറ്റക്റ്റീവുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ചെറിയ സൂചനകൾ എങ്ങനെ കണ്ടെത്തുന്നു, ഒരു രഹസ്യം എങ്ങനെ പരിഹരിക്കുന്നു, ഇതെല്ലാം അവർ അറിയാതെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഥ നടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഇംഗ്ലണ്ടിലെ ടെൻബ്രൂക്ക്. ആ ഒരു സ്ഥലമാണെങ്കിലും വളരെ ശാന്തമായിട്ടുള്ളൊരു ഇടാണ്. ഇനി ഈ ആടുകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ, അവര് ഈ മരണത്തെ വിശ്വസിച്ചിരുന്നില്ല. അതായത് മരണം എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യരെഴുതുന്ന കഥകളിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. അതാണ് അവര് വിശ്വസിച്ചിരുന്നത്. ജീവിതം അവസാനിക്കുന്ന സമയത്ത് തങ്ങളെല്ലാം ആകാശത്തിലെ വെളുത്ത മേഘങ്ങളായിട്ട് മാറുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ അത് മനഃപൂർവ്വം മറന്നു കളയാനുള്ള ഒരു മാന്ത്രിക ശക്തിയും ഈ ആടുകൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ശാന്തമായ ഫാമിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദുരന്തം സംഭവിക്കുകയാണ്. അതായത് ജോർജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ചുറ്റുമുള്ളവർ അതൊരു സാധാരണ അപകടമാകാമെന്ന് കരുതുകയാണ്. പക്ഷേ ആടുകൾക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അവരുടെ കാഴ്ചയിൽ ജോർജിന്റെ മരണത്തിന് പിന്നിൽ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കേട്ട ഡിറ്റക്റ്റീവ് കഥകൾ അവർക്കിപ്പോൾ ഓർമ്മ വരാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഒരു നല്ല അന്വേഷണത്തിന് ആദ്യം വേണ്ടത് സംശയമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ മനുഷ്യരറിയാത്ത ഫാമിനുള്ളിൽ ഒരു രഹസ്യ അന്വേഷണം ആരംഭിക്കുകയാണ്. ഒരു ചെറിയ സൂചന പോലും അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഓരോ മനുഷ്യന്റെയും പെരുമാറ്റം നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കേട്ടതും കണ്ടതും തമ്മിൽ ബന്ധം കണ്ടെത്താനായിട്ട് അവർ നന്നേ ശ്രമിക്കുന്നുണ്ട്. ഇനിയവ വെറും ആടുകളല്ല, പകരം എന്താ, സ്വന്തം ഇടയന് വേണ്ടി സത്യം കണ്ടെത്താൻ ഇറങ്ങിയ അന്വേഷണ സംഘമാണ് ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. പക്ഷേ ഉണ്ടല്ലോ, മനുഷ്യരെക്കാൾ മുൻപ് ഇവർക്ക് ഈ ഒരു സത്യം കണ്ടെത്താനായിട്ടാവും. കാരണം ഇവർ വെറും ആടുകളാണ് അല്ലേ. അവരുടെ നിരീക്ഷണങ്ങൾ ശരിയായ വഴിയിലേക്കാണ് പോകുന്നത്, അതോ അവർ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു വലിയ രഹസ്യം ഈ ഫാമിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ വിചിത്രവും കൗതുകരവുമായ അന്വേഷണത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പോവാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid-ലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൂടെ it's me, Archie, Ailia. അങ്ങനെ The Sheep Detectives. അതാണ് നമ്മുടെ ഇന്നത്തെ സിനിമ വിശേഷം അല്ലെ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കേട്ടത് സ്വന്തം ഇടയനായ ജോർജിന്റെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെ ഒരു കൂട്ടം ആടുകൾ രഹസ്യമായിട്ട് അന്വേഷണം തുടങ്ങിയിരുന്നതായിരുന്നു. ഇനി അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, അതായത് മനുഷ്യരെ പോലെ സംസാരിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും അവർക്കാവില്ല അല്ലെ. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ സത്യം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അവർ സത്യം കണ്ടെത്തും? അവർക്ക് ആശ്രയിക്കാനുള്ളത് ഒരു കാര്യമായിരുന്നു കേട്ടോ. എന്താണ്? നിരീക്ഷണമായിരുന്നു, ഒബ്സർവേഷൻ. ഫാമിൽ വരുന്ന ഓരോരുത്തരെയും അവരുടെ പെരുമാറ്റത്തെയും സംഭവ സ്ഥലത്തിന് ചുറ്റുമുള്ള ചെറിയ മാറ്റങ്ങളെയും അവരങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങാണ്. മനുഷ്യർ പ്രാധാന്യം കൊടുക്കാതെ കടന്നു പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ണിൽ സൂചനകളായിട്ട് മാറുകയാണ്. ഇവിടെയാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സസ്പെൻസിനൊപ്പം നല്ല കോമഡി രംഗങ്ങളൊക്കെ ഈ ഒരു കഥയിൽ ഈ ഒരു സമയത്ത് വന്നു പോകുന്നുണ്ട്. അതായത് ഈ ഓരോ ആടിനും വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. ഒരാൾ ഭയങ്കര ധൈര്യശാലിയാണ്, ഒരാൾ എപ്പോഴും സംശയിക്കുന്ന ആളാണ്, മറ്റൊരാൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ വ്യത്യസ്തമായ ഈ കാഴ്ചപ്പാടുകളാണ് ശരിക്കും ഈ ഒരു അന്വേഷണത്തെ നല്ല രസകരമാക്കി മാറ്റുന്നത്. കാരണം എന്താ, അവർ ഇത്രയും എഫേർട്ട് ഇടുന്നത് ഈ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അവർക്ക് വെറും ഒരു ഉടമ മാത്രമായിരുന്നില്ല, അവരുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പർ പോലെയായിരുന്നു ഇവർ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വെറും ഒരു രഹസ്യം കണ്ടെത്താനുള്ള ഒരു ശ്രമം മാത്രമല്ല അല്ലെ, തങ്ങൾ സ്നേഹിച്ച ഒരാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ളൊരു യാത്രയുണ്ടല്ലോ, ആ യാത്ര കൂടിയാണ്. അങ്ങനെ ആ കഥയിലേക്ക് നോക്കുന്ന സമയത്ത് ജോർജിന്റെ മരണശേഷം അയാളുടെ വിൽപ്പത്രം വായിക്കാൻ വേണ്ടി ഗ്രാമത്തിലെ പ്രമുഖരൊക്കെ ഒത്തുകൂടുന്ന ഒരു രംഗമുണ്ട്. അവിടെ വെച്ചാണ് എല്ലാവരും ആ ഞെട്ടിക്കുന്ന രഹസ്യം അറിയുന്നത്. സത്യത്തിൽ ആടുകളെ മാത്രം മേയ്ക്കുന്ന ഒരു ഇടയനായിരുന്നില്ല ജോർജ്. വെറും ഒരു പാവം, പൈസയൊന്നുമില്ലാത്ത ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോരുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. ശരിക്കും അദ്ദേഹം കോടീശ്വരനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ആ സ്വത്തെല്ലാം അമേരിക്കയിൽ നിന്ന് വന്ന അയാളുടെ മകൾ റെബേക്കയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതി വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റെബേക്കയാണ് കൊലയാളി എന്ന രീതിയിലാണ് പിന്നീട് ഇത് സിനിമ പോകുന്നത്. കാരണം ആ മരണപ്പെട്ട സ്ഥലത്ത് നിന്നും അവളുടെ കയ്യിലെ വളയും അതുപോലെ അവൾക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ ലഭിക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ റെബേക്ക അറസ്റ്റിലാകാനായിട്ട് പോകുന്ന സമയത്ത് അവൾ നിരപരാധിയാണെന്നൊരു കാര്യം മറ്റാരും വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ആട്ടിൻകൂട്ടം അവളെ വിശ്വസിക്കുന്നുണ്ട്. അവൾ നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ വില്ലനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ആടുകളുടെ ഡിറ്റക്റ്റീവ് സംഘം ദേ അന്വേഷണം വീണ്ടും അങ്ങ് ആരംഭിക്കുകയാണ്. അങ്ങനെ ആ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഫാമിലി അന്തരീക്ഷം കൂടുതലായിട്ട് ദുരൂഹമാവുന്നുണ്ട്. ചില സംഭവങ്ങൾ യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ട്, ചിലത് ചോദ്യങ്ങൾ മാത്രം ബാക്കിയാക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രേക്ഷകനും ആടുകളോടൊപ്പം ഓരോ സൂചനയും കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു മൊമെന്റ്. സത്യം അവർ കരുതുന്ന പോലെ ലളിതാണോ അല്ലാലേ? അതോ ഈ ശാന്തമായ ഫാമിന് പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു രഹസ്യമുണ്ടോ? ആ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കും സിനിമയുടെ പ്രമേയം കൂടുതൽ ആഴത്തിൽ തുറന്നു കാട്ടുന്ന ഭാഗത്തിലേക്കും നമുക്ക് പോവാം. ഒരു ഇടവേളയ്ക്ക് ശേഷം കിപാലസിനിംഗ് 90.4 കേട്ട്

0: 깨라버네.
1: കയ്യടി മുഴുവൻ തീർക്കണ്ട.
0: എന്ത് കലക്കാനാ കലക്കാൻ?
1: അതവന്റെ ഒടുക്കത്തെ കലക്കാ. ഇനി ഞാൻ കലക്കും.
0: എന്നാ നീ പോയി അപ്പോഷൻ ചെയ്യടാ.
1: എന്നുവെച്ചാ
0: കലക്കാൻ.

0: celluloid.
1: Once again, welcome back to Celluloid. സെല്ലുലോയിഡുമായി കൂടെ ഉള്ളത് ഞാൻ അയിലിയാണ്. ഇന്ന് നമ്മൾ പറയുന്ന സിനിമ ദ ഷീപ്പ് ഡിറ്റക്ടീവ്സ്. ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്തെ കിട്ടുന്ന തെളിവുകളേക്കാൾ പ്രധാനമാണ് അവയെ ശരിയായ രീതിയിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്, അല്ലെ? ദ ഷീപ്പ് ഡിറ്റക്ടീവ്സ് ഈ ഒരു ഘട്ടത്തിൽ അത് തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നൊരു കാര്യം. ജോർജിന്റെ മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള ശ്രമത്തിൽ ആടുകൾ ഫാമിന്റെ ഓരോ കോണും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ കാണാനും ഓർക്കാനും കഴിയും, അല്ലെ? അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെ ഓരോ ദിവസവും അവർ പുതിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങാണ്. ചില മനുഷ്യരുടെ പെരുമാറ്റം മാറുന്നുണ്ട്, ചില സംഭാഷണങ്ങൾ അവർ കേൾക്കാനായിട്ട് ഇടയാകുന്നു, ചില ചെറിയ സംഭവങ്ങൾ ആദ്യം അപ്രധാനമായി തോന്നിയെങ്കിലും പിന്നീട് അവയ്ക്ക് മറ്റൊരു അർത്ഥമുണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഡിറ്റക്റ്റീവ് ചെയ്യുന്നത് പോലെ അവർ നിഗമനങ്ങളിൽ എത്താനായിട്ട് തിടുക്കം കാണിക്കുന്നൊന്നുമില്ല, ഓരോ സൂചനയും ക്ഷമയോടെ അങ്ങ് പരിശോധിക്കുകയാണ്. ഇവിടെയാണ് സിനിമയുടെ ഹൃദയം ഒളിഞ്ഞിരിക്കുന്നത്. ഇത് വെറും ഒരു മിസ്റ്ററി മാത്രമല്ല, അല്ലെ? സൗഹൃദത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എത്ര ദൂരം പോകുമെന്നതിനെ കുറിച്ചുമുള്ള ഒരു കഥ കൂടിയാണ്. ജോർജിന് നഷ്ടപ്പെട്ടതിന്റെ വേദന അവരെ പിന്നോട്ടല്ല തള്ളുന്നത്, മറിച്ച് സത്യം കണ്ടെത്താനുള്ള ധൈര്യമായിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ അന്വേഷണം കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ലില്ലി എന്ന ആടും മോപ്പിൾ എന്ന ആടും അയൽക്കാരനായ കാലിബിന്റെ ക്രൂരമായ ഒരു രഹസ്യം കണ്ടെത്തുകയാണ്. അവൻ ആടുകളെ ഇറച്ചിക്കായി കശാപ്പുകാരന് വിൽക്കുകയായിരുന്നു. ആ ഒരു രഹസ്യം ഇവർ കണ്ടെത്തുന്നുണ്ട്. അവിടെ വെച്ച് അപകടത്തിൽപ്പെടുന്ന ലില്ലിയെയും മോപ്പിളിനെയും രക്ഷിക്കാൻ വേണ്ടി സർക്കസിൽ നിന്ന് വന്ന കൂട്ടത്തിൽ ഒറ്റപ്പെട്ടവനായ സെബാസ്റ്റ്യൻ എന്ന ആട് ആ വില്ലൻ നായ്ക്കളോടൊക്കെ പോരാടാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ സാധിച്ചെങ്കിലും സെബാസ്റ്റ്യൻ എന്താണ് മരണത്തിന് കീഴടങ്ങുകയാണ്. ഈ ഒരു ദാരുണമായ സംഭവം ലില്ലിയുടെ കണ്ണു തുറപ്പിക്കുകയാണ്. അതായത് ലില്ലി എന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ആടിന്റെ കണ്ണു തുറപ്പിക്കുകയാണ്. കാരണം എന്താ, മരണം യഥാർത്ഥമാണെന്നും മുൻപ് തന്റെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോഴൊക്കെ താനത് മനഃപൂർവ്വം മറന്നു കളയുകയായിരുന്നുവെന്നും അവൾ തിരിച്ചറിയാണ്. ആ ഒരു ദുഃഖം

പ്രാർത്ഥനയിടയിലും അവൾ ജോർജിന്റെ ആത്മാവിനോട് സംസാരിക്കുകയും റെബേക്കയെ ചതിച്ച യഥാർത്ഥ കൊലയാളിയെ കുറിച്ചുള്ള സൂചന കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റെബേക്കയെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു ജയിലിനുള്ളിലേക്ക് ഒരു കൊച്ചു ആട്ടിൻകുട്ടിയെ വിട്ട് അവരൊരു രഹസ്യ സന്ദേശം കൈമാറുകയാണ്. എന്തായിരിക്കും ആ ഒരു സന്ദേശം കേൾക്കാൻ നമുക്ക് സില ബ്രേക്ക് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ് ഫ്രണ്ട്സ്, ഒടുവിൽ ആ ക്ലൈമാക്സ് രംഗം, അതായത് ആടുകൾ നൽകിയ ബുദ്ധിപരമായ സൂചനകൾ വെച്ച പോലീസ് ഓഫീസർ ടീം ആ ഒരു സത്യം കണ്ടെത്തുന്നു. ഗ്രാമത്തിലെ പത്രപ്രവർത്തകനായി വന്ന എലിയറ്റ് യഥാർത്ഥത്തിൽ ആരാണ്? ജോർജിന്റെ മകൻ പീറ്റർ ആയിരുന്നു. സ്വത്തിനു വേണ്ടി സ്വന്തം അച്ഛനെ കൊന്ന സഹോദരിയെ കുടുക്കിയ പീറ്റർ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് റോണിയും റിജിയും എന്ന ഇരട്ട ആൺ ആടുകൾ മാസ് എൻട്രി നടത്തുന്നുണ്ട്. അതായത് അവൻ രക്ഷപ്പെടാൻ നോക്കുന്ന ആ കാറുണ്ടല്ലോ, ഇടിച്ചങ്ങ് തകർക്കുന്നുണ്ട്. അതോടുകൂടി അവനെ പോലീസുകാരങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ജോർജിന്റെ മകൾ ആ ഒരു ആട്ടിൻകൂട്ടത്തെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ജോർജ് പറഞ്ഞു കൊടുക്കുന്ന ഈ കഥകൾ പിന്നീട് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങാണ്. അവിടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ക്രിസ്റ്റോഫ് ബേക്കിന്റെ മികച്ച പശ്ചാത്തല സംഗീതവും ക്രേഗ് മസിന്റെ മികച്ച തിരക്കഥയുമാണ് ഈ സിനിമയെ ഇത്രയും മനോഹരമാക്കുന്നത്. ഒടുവിൽ റെബേക്ക തോട്ടത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും കശാപ്പ് വെച്ചിരുന്ന ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകളെ പോലും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അസ്തമയ സൂര്യനിലെ മേഘങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യന്റെ രൂപം കണ്ട് ലില്ലി പുഞ്ചിരിക്കുന്നതോടെ ഈ ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങ് അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഒരു സാധാരണ കൊലപാതക കേസായി തുടങ്ങുന്ന കഥ ഒരു കൂട്ടം ആടുകളുടെ അന്വേഷണത്തിലൂടെ മനോഹരമായൊരു സിനിമാറ്റിക് അനുഭവമായിട്ട് മാറുകയാണ് ദ ഷീപ്പ് ഡിറ്റക്ടീവ്സ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്ന ഒരു സിനിമയൊന്നുമല്ല, മറിച്ച് ഓരോ നിമിഷവും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കുറച്ച് കരയിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമ. ഇപ്പൊ ജോർജിന്റെ മരണത്തിന്റെ പിന്നിലെ സത്യം കണ്ടെത്താനുള്ള ഒരു യാത്ര, ആടുകളുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന സമയത്തെ ഒരു പുതിയ ലോകമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവരുടേതായ രീതികൾ, അവരുടെ സംഭാഷണങ്ങൾ എല്ലാം നമുക്കൊരു പുതുമ ഫീൽ ചെയ്യുന്നുള്ളതാണ്. മനുഷ്യർ കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ സൂചനകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരു സാധാരണ ഡിറ്റക്റ്റീവ് സിനിമയല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അഡ്വഞ്ചർ മിസ്റ്ററി തന്നെയാണ്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് അതിന്റെ കഥ പറിച്ചത് തന്നെയാണ് കേട്ടോ. നർമ്മം, സസ്പെൻസ്, വൈകാരിക മുഹൂർത്തങ്ങൾ ഒന്നിനെയും മറ്റൊന്ന് മറികടക്കാതെ മനോഹരമായി ചേർത്തിരിക്കുന്നു. കുട്ടികൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു രസകരമായ സാഹസിക കഥയായിരിക്കും. മുതിർന്നവർക്കാണെങ്കിലും സൗഹൃദത്തിന്റെയും ആ ട്രസ്റ്റിന്റെയും ഒക്കെ വില ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു മിസ്റ്ററി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുടുംബത്തോടൊപ്പം ആസ്വദിക്കാവുന്ന ഒരു ചിത്രമാണിത്. ചിരിയും കൗതുകവും ഒരുമിച്ച് നൽകുന്ന ഈ ഒരു സിനിമ അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിനിമയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു മികച്ച സിനിമയുമായിട്ട് മറ്റൊരു കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ആർ ജെ ആലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് ഐ ഹെൽപ് യു ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: അങ്ങനെ കൃത്യം 10 മണിയായിട്ടുണ്ട്. ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ വിഷമമുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. കാരണം ഈ വർഷം നമ്മൾ ഏപ്രിൽ മാസം വരെ നോക്കുമ്പോൾ ഈ റോഡിൽ സംഭവിച്ചിട്ടുള്ള അപകടങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 18,598 അപകടങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചിട്ടുള്ളത്. 21,255 പേർക്ക് പരിക്കേറ്റു, 1384 പേര് മരിച്ചു. ഏറ്റവും ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സ്റ്റണ്ടുകൾ ഉണ്ടല്ലോ, അത് ഭൂരിഭാഗം നടക്കുന്നത് വൈകുന്നേരങ്ങളിലും സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലുമാണ് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സൂര്യൻ ഒന്ന് താന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർക്കെല്ലാം പെട്ടെന്ന് ഫോർമുല 1 റേസർമാരുടെ ആത്മാവ് കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില കാരണങ്ങളുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: റോഡിൽ നടക്കുന്ന അപകടങ്ങളുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 8 മണിക്കൂർ ഓഫീസിലിരുന്ന് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആളുകൾ പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി പായുന്ന ആക്ഷൻ ഹീറോസ് ആണെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സ്പീഡ് 100 ആയിരിക്കും, ക്ഷമ 0. അപ്പം വെളിച്ചവും ഇല്ല, ഇരുട്ടും ഇല്ലാത്ത ആ ഒരു ടൈമിൽ കുഴി ഏതാണ്, റോഡ് ഏതാണ് എന്ന് നമുക്കും തിരിയില്ല. കണ്ണുകൾ ശരിക്കും ചതിക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ റോഡിൽ സംഭവിക്കുന്നുണ്ട്. ഈ ലോ ബീമിട്ട് മാന്യമായി വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്, കണ്ണടച്ചു പോകുന്ന ഹൈ ബീം ഇട്ട് എതിർവഴിക്ക് വരുന്നവന്റെ നേരെ റോഡിലേക്ക് ഇടിച്ചു കയറ്റുന്ന ആളുകളും ഉണ്ട്. അപ്പോ ഈ തമാശ രീതിയിൽ നമ്മൾ പറയുമ്പോഴും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ റോഡിൽ നടക്കുന്ന സംഭവങ്ങൾ. സംഗതി സീരിയസ് ആണ്. വീട്ടില് വലിയ സ്വർണ്ണമടൽ ഒന്നും കാത്തിരിക്കുന്നില്ല നമ്മളെ, അല്ലേ? അതുകൊണ്ട് വണ്ടി ലേശം പതിയെ വിട്ടാലും കുഴപ്പമില്ല, ജീവനോടെ വീട്ടിലെത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പൊ പിന്നെ ഈ ചൂട്, ഒരു വർത്തമാനത്തിന്റെ ഒരു ചൂട് തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: കൃത്യമായി പറയുകയാണെങ്കിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ആ ഒരു ടൈം സ്ലോട്ട് നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള റോഡുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ഡേഞ്ചർ സോണായിട്ട് മാറുകയാണ്. വെറുതെ കണക്കുകൾ മാത്രം പറഞ്ഞ പോരല്ലോ. സേഫായിട്ട് വീട്ടിലെത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ദാ പിടിച്ചോ പറഞ്ഞുതരാം ചില റോഡ് മന്ത്രങ്ങൾ. ലെവലേശം വേഗത കുറയ്ക്കാം എന്നുള്ളതാണ്. ഈ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് വണ്ടിയുടെ ആക്സിലേറ്റർ ഒന്നയച്ച് കാലൊന്നയച്ചിട്ടേക്കും. തിരക്കുള്ള റോഡുകളിലെ ഈ പറവറക്കൽ ഇങ്ങോട്ടാണ് കുറച്ച് പതുക്കെ പോവാം. പിന്നെ ലൈറ്റുകള്, ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ലൈറ്റ് കൂടെ കൊടുക്കേണ്ട ഒരു സമയമാണ് അല്ലെ. ലോ ബീം ലൈറ്റ് ഇട്ട് പോവാ എന്നുള്ളതാണ് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈറ്റുകൾ കൃത്യമായിട്ട് കത്തണം എന്നുള്ളതാണ്. ഇപ്പൊ നേരം ഒന്ന് മങ്ങാൻ തുടങ്ങുന്ന സമയമാണ് ഈ ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്, ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോ വണ്ടിയുടെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററുകളും ഒക്കെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ഓൺ ചെയ്യണം. പിന്നെ ഈ ഡിം ആൻഡ് ബ്രൈറ്റ് ലൈറ്റുകൾ ഉണ്ടല്ലോ, അതും കൃത്യമായിട്ട് ഉപയോഗിക്കണം. എതിരെ വരുന്ന ആളുകൾ നമ്മുടെ ഇനിമിയൊന്നുമല്ല, നമ്മുടെ കൂടെയുള്ള വണ്ടിക്കാരനാണ്, ഒരു കോർ റൈഡർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എതിരെ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ ലൈറ്റ് ഒന്ന് ഡിം ചെയ്യാൻ മടിക്കരുത്. പിന്നെ നടന്നു പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം. റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് സൈഡിലൂടെ നടക്കുമ്പോഴും ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കണം, നല്ലതായിരിക്കും. വണ്ടി ഓടിക്കുന്നവർക്ക് നിങ്ങളെ പെട്ടെന്ന് കാണാൻ സഹായിക്കും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പണ്ടൊന്നും ഇത്രയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ അപകടങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. പിന്നെ ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടത്തിൽ ഇങ്ങനെ വരരുത്. വണ്ടി പൂർണ്ണമായി നിർത്തി ഇരുവശത്തും നോക്കി നിർത്താനാണ് നമുക്ക് മടി. ചില ആളുകൾ വണ്ടി അവിടെ നിർത്തിയില്ല, നേരെ മെയിൻ റോഡിലോട്ട് അങ്ങ് ഇടിച്ചു കയറാണ്, അവിടെ അപകടം ഉണ്ടാവും. വണ്ടി പൂർണ്ണമായിട്ട് നമ്മൾ നിർത്തണം, രണ്ടു വശത്തും നമ്മൾ നോക്കണം, ഒരു വണ്ടിയും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മെയിൻ റോഡിലേക്ക് കയറുക ഈ ഷോർട്ട് റോഡ്സിൽ നിന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ മനസ്സിൽ വെച്ച് വണ്ടി വളരെ സൂക്ഷ്മതയോടെ ഓടിക്കുക. സേഫ് ഡ്രൈവിംഗ്, ഹാപ്പി ലീവിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ നമ്മൾ റോഡിലെ ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. റോഡൊക്കെ സേഫായിട്ട് ക്രോസ് ചെയ്ത് റോഡിലൂടെയുള്ള ജേണി വളരെ സേഫായിട്ട് നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ചെയ്യണം. നല്ല സുഖമുള്ളൊരു മഴയത്ത് വീട്ടിലിരിക്കുകയാണ് എന്ന് വിചാരിക്കേ. ഈ സമയത്ത് ജനലിൻ്റെ സൈഡിൽ ഇരുന്ന് നല്ല പുറത്തെ മഴയൊക്കെ കണ്ട് നല്ല ആവി പറക്കുന്ന ആ പോരട്ടിക്കൂട്ട് എന്താണ് ആവി പറക്കണേ? ആവി പറക്കുന്ന മോമോസ് കഴിക്കാൻ കൊതിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ആലോചിക്കുമ്പോൾ തന്നെ

ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, ഭക്ഷണ പ്രേമികളാണെന്നുണ്ടെങ്കിൽ, മോമോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ട്, ലേസി മോമോ, അതായത് മടിയുള്ള മോമോ എന്നാണ് ഈ ഒരു മോമോയുടെ പേര്. മടിയൻ മോമോ എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ മൈദ. ഇതിൽ പൂർണ്ണമായിട്ടും മൈദ ഔട്ടാണ്. മാവ് കുഴക്കേണ്ട, ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇരുന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. തനി നാടനായിട്ടാണ്, നമ്മുടെ വീട്ടിലുള്ള സാധാരണ അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന, ആവിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ലേസി മോമോ അഥവാ മടിയൻ മോമോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് ബ്ലോഗേഴ്സും ഹോം ഷെഫുമാരും എല്ലാ ആളുകളും ഈ മടിയൻ മോമോ ട്രെൻഡിന് പിന്നാലെയാണ്. റെസിപ്പിയും വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ അതിനകത്ത് വെജിറ്റബിൾ ഫില്ലിങ്സ് വെക്കണമെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്സ് വെക്കാം, അതേപോലെ ചിക്കൻ ഫില്ലിങ്സ് വെക്കണമെങ്കിൽ ചിക്കൻ ഫില്ലിങ്സ് വെക്കാം. അതൊക്കെ വെച്ചിട്ട് നമ്മൾ അരിപ്പൊടിയിലാണ് ഈ ഫില്ലിങ്സ് നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. വലിയ പണിയില്ല. അപ്പം മഴയത്ത് ലേസി മോമോ ഒക്കെ കഴിച്ച് ചിൽ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. അപ്പം ആ ടൈമിൽ അടിപൊളിയൊരു പാട്ട് വരുന്നുണ്ട് കാലിഡോസ്കോപ്പിൽ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളിൽ പല ആളുകളും കണ്ട് ശീലിച്ചൊരു കാഴ്ച പറയട്ടെ. നമ്മുടെ വീട്ടിലെ കുട്ടികൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഇതാ നോക്ക് എന്റെ മോന് 9-ാം ക്ലാസ്സിലാണ്, അപ്പോഴേക്കും ബുള്ളറ്റ് അവൻ പുറത്തും എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന പാരന്റ്സ് ഉണ്ട്. അണ്ടർ ഏജ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? അത് അണ്ടർ ഏജ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമാണ്, ആൻഡ് ദ ലോ ഈസ് ബ്രൂട്ടൽ. നിങ്ങളുടെ കുട്ടി ഓടിച്ച വണ്ടി ഇടിച്ച് റോഡിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പിന്നീട് സംഭവിക്കാമെന്നറിയാമോ? കിടപ്പാടം വരെ നഷ്ടമാകാം. ഇങ്ങനെയുള്ള കേസുകളിലെ കോടതി വിധിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരല്ല. കാരണം ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ചത്, ആ തുക മുഴുവനും വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണോ പാരന്റ്സ് തന്നെ സ്വന്തം കയ്യിൽ കൊടുക്കേണ്ടി. അപ്പൊ അതിനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വീടും പുരയിടം വരെ ജപ്തി ചെയ്യപ്പെട്ടേക്കാം. മോട്ടോർ വാഹന നിയമപ്രകാരം കുട്ടി വണ്ടി ഓടിച്ച് പിടിക്കപ്പെട്ടാൽ, പറഞ്ഞ പോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, വണ്ടിയുടെ ഉടമസ്ഥനോ അല്ലെങ്കിൽ പാരന്റ്സിനോ 3 വർഷം വരെ തടവ് ശിക്ഷയും 25,000 രൂപ ഫൈനും കിട്ടും. കുറ്റക്കാരനായിട്ടുള്ള കുട്ടിക്ക് 25 വയസ്സ് തികയുന്നത് വരെ ഇന്ത്യയിൽ ഒരു ലൈസൻസും കിട്ടില്ല. ഒപ്പം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസും വരും. അപ്പോൾ മൈ ഡിയർ പാരന്റ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അവർ സൂപ്പറായിട്ട് കാറ് പറത്തും ബുള്ളറ്റ് പറപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മക്കൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് സ്നേഹമല്ല കൊടുക്കുന്നത്, മറിച്ച് അവരുടെ ഭാവിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനവും കൂടിയാണ് റോഡിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. 18 വയസ്സ് തികയട്ടെ, ലൈസൻസ് എടുക്കട്ടെ, എന്നിട്ട് വണ്ടി ഓടിക്കാം. നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവേണ്ട ഒരു കാര്യമാണിതെന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ ആർക്കും വേണ്ടാതെ വെറുതെ കിടന്ന് ചെയ്യുമായിരുന്ന ഒരു സംഗതി ഉണ്ട്, ചകിരി. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേൾക്കാനേ ഇല്ല, കാണാനേ ഇല്ലാത്ത പോലെയുണ്ട് ഈ ചകിരിയെ. അങ്ങ് ആലപ്പുഴയിലൊക്കെ സംഗതി സുലഭമാണ്. കക്ഷിക്ക് ഇപ്പോ ലോട്ടറി അടിച്ച മട്ടാണ് ഈ ചകിരിക്ക്. ഡിമാൻഡ് അങ്ങോട്ട് കൂടി. ഡിമാൻഡ് കൂടിയതോടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മുടെ ചകിരിയുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാമോ? പൊള്ളാച്ചി വഴി നേരെ ചൈനയിലേക്ക്. മെയ്ഡ് ഇൻ ചൈന സാധനങ്ങൾ പണ്ട് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയിരുന്നു, പക്ഷെ ഇപ്പോ മെയ്ഡ് ഇൻ കേരള സംഭവങ്ങള് ചൈന അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൈനയിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ചകിരി നാരും ചകിരി ചോറും ഒക്കെ ചൈനക്കാരുടെ മെയിൻ ഐറ്റംസ് ആണെന്ന് വല്ലതും അറിഞ്ഞായിരുന്നു. ഇതിന് പിന്നിലൊരു സയൻസ് കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു സാധനമാണ് ചകിരി എന്നാണ് ചൈനക്കാർ പറയുന്നത്. ചകിരി ചോറിന് വെള്ളം നന്നായിട്ട് പിടിച്ചു നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ. പിന്നെ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഈ ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയില്ലേ, ചൈനയിൽ ചകിരി ചോറ് ഇല്ലാണ്ട് അത് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ പറമ്പിൽ ചകിരി കിടക്കുന്നത് കണ്ടാൽ ആരും ഇനി പുച്ഛിക്കരുത്. കക്ഷി വിദേശത്തേക്ക് പറക്കാനിരിക്കുന്ന VIP ആണ്. ചകിരിയുടെ ഒരു കാലം ബെസ്റ്റ് കാലമാണ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഞാനീ പറഞ്ഞ ചകിരി ബിസിനസ് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ എന്താണ് സംഭവിക്കാറുള്ളത്? കച്ചവടക്കാർ വരുമ്പോൾ തേങ്ങ അങ്ങോട്ട് പൊളിച്ച് ചകിരി അവിടെ തന്നെ ഒഴിവാക്കിയിട്ടാണ് നാളികേരം വാങ്ങുക. അതുകൊണ്ട് പറമ്പിൽ നോക്കുന്ന സമയത്ത് ഈ ചകിരി ഇങ്ങനെ കുന്നുകൂടി കിടക്കും. പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാര് എന്താ ചെയ്തിരുന്നത്, ഈ ചകിരി എടുത്ത് തെങ്ങിൻ തടത്തിനടുത്തേക്ക് അങ്ങോട്ടിട്ട് കത്തിക്കും. അപ്പൊ തെങ്ങിന്റെ കൂമ്പിന് കാച്ചിൽ കിട്ടാനും കീടങ്ങളൊക്കെ ചാവാനും ഇത് നല്ലതായിരുന്നു എന്നായിരുന്നു പണ്ടത്തൊരു ലൈൻ. പക്ഷെ ഇപ്പോ ആ കളിയൊന്നും നടക്കില്ല. കാരണം തീയിടുമ്പോ മണ്ണിലെ പാവം സൂക്ഷ്മജീവികളൊക്കെ ചത്തുപോകും എന്ന് നമ്മൾ മനസ്സിലാക്കിയതോടെ നമ്മുടെ കർഷകര് തെങ്ങിൻ തോപ്പിൽ തീയിടൽ കുറച്ചു കുറച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഈ ചകിരി എന്ന് പറയുന്നത് കയർ നിർമ്മാണത്തിനും മറ്റുമായിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അതും കുറച്ചു കാലമായിട്ട് അതിലും ഒക്കെ കുറച്ച് സീനാണ്, മൊത്തത്തിലൊന്ന് നിലച്ചമട്ടാണ്. പക്ഷേ ഇപ്പോൾ കഥ മാറി എന്ന് വെച്ച് പൂർണ്ണമായിട്ട് നിലച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ ചകിരിയിൽ നിന്ന് കയറാകുന്നുണ്ട്, മാറ്റ് സംഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു നാളികേരത്തിന്റെ ചകിരിക്ക് ഒരു രൂപ നിരക്കിൽ കച്ചവടക്കാർ പറമ്പിൽ നിന്ന് വാങ്ങി മൂന്നോ നാലോ വളപ്പിൽ നിന്ന് വലിയ ലോഡിനുള്ള ചകിരിയൊക്കെ ഒപ്പിച്ചെടുത്ത് അത് നേരെ ലോറിയിൽ നിറച്ച് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് വെച്ചു പിടിക്കും. ചെറിയ മിനി ലോറികളിൽ വന്ന് നാട്ടിൻപുറത്തെ പറമ്പുകളിൽ നിന്ന് ചകിരി ശേഖരിച്ച് ഒരിടത്ത് കൂട്ടിയിട്ട് അവിടെ നിന്ന് വലിയ ലോറികളിലേക്ക് മാറ്റുന്നതോടെ ഈ ഒരു എന്താ പറയാ, ചകിരിയുടെ ഒരു VIP യാത്ര ആരംഭിക്കും. ഇതൊക്കെയാണ് ചകിരിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇഷ്ടം പോലെ ലോറികളിൽ നിന്ന് ചകിരി തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. പൊള്ളാച്ചിയും പളനിയും ഒക്കെ പ്രധാനപ്പെട്ട താവളങ്ങളാണ്. അവിടെ നിന്ന് നേരെ ചൈനയിലേക്ക് പോകുന്നു എന്നാണ് കേട്ടത്. എന്തായാലും ചകിരി തപ്പി തമിഴ്നാട്ടിൽ നിന്നുള്ള ഏജന്റുമാർ നമ്മുടെ നാട്ടിൽ നേരിട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പറമ്പിൽ കിടക്കുന്ന ചകിരി പോലും ലോറി ഏറി വിദേശത്തേക്ക് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണത്, അതാണ് പറഞ്ഞു വന്നത്. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. സമയം പോയതറിഞ്ഞില്ലല്ലോ. അപ്പൊ കാലിഡോസ്കോപ്പിന്റെ ടൈം ദാ ഇവിടെ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഹരിതഭൂമിയിൽ മിസ്റ്റർ സുനിൽ എത്തും.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: അക്ഷരങ്ങളും ആശയങ്ങളും ഒരുമിക്കുന്ന വേദി അഹല്യ ലിറ്ററി ഫോറം 3rd edition, പാലക്കാടിന്റെ ഹൃദയഭാഗത്ത്. മലയാളികളുടെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് കരുത്തായി നിലകൊള്ളുന്ന അഹല്യ ഗ്രൂപ്പ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു അഹല്യ ലിറ്റററി ഫോറം 3rd edition. ഈ വരുന്ന August 11-12 തീയതികളിൽ സാഹിത്യം, കല, സിനിമ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നയിക്കുന്ന സെഷൻസ്, അക്ഷരങ്ങളും ആശയങ്ങളും സർഗാത്മകതയും സംവാദങ്ങളും കൈകോർക്കുന്ന ചർച്ചകൾക്കൊപ്പം അവിസ്മരണീയമായ കലാപ്രകടനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. രജിസ്ട്രേഷനായി വിളിക്കൂ 8590926446. അഹല്യ ലിറ്റററി ഫോറം 3rd edition, August 11-12 അറ്റ് അഹല്യ ക്യാമ്പസ്. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: ഹരിത ഭൂമി. ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
7: മലയാളിയുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരിനമാണ് ഇഞ്ചി. കറികൾക്ക് രുചിയേകാനായിട്ട് മാത്രമല്ല, ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു വിള കൂടിയാണ് ഇഞ്ചി. വിപണിയിൽ ഇഞ്ചിയുടെ വില ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. ഈ മഴക്കാലത്ത് വീട്ടുവളപ്പിൽ ഇഞ്ചി എങ്ങനെ നടാം? ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ട മികച്ച ഇനങ്ങൾ ഏതൊക്കെയാണ്? നൽകേണ്ട ജൈവ രാസവളപ്രയോഗങ്ങൾ, രോഗങ്ങളിൽ നിന്നുള്ള പരിചരണം, ശാസ്ത്രീയമായ വിളവെടുപ്പ് രീതികൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായി അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. വീട്ടുവളപ്പിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് നിന്നും ചാക്കുകളിലോ ഗ്രോ ബാഗുകളിലോ നിലത്തോ ഒക്കെ മികച്ച രീതിയിൽ വിളവെടുക്കാൻ കഴിയുന്ന ഒരു വിളയാണ് ഇഞ്ചി. രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ ഇഞ്ചി നമ്മുടെ അടുക്കളയിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. നിർവാർച്ചയുള്ള മണ്ണാണ് ഇഞ്ചി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കനത്ത വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് പാടില്ല. കിഴങ്ങ് ചീകൽ രോഗം വരാൻ ഇത് കാരണമാവുകയും ചെയ്യും. ഭാഗികമായി തണൽ ലഭിക്കുന്ന ഇടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ഇടവിളയായിട്ട് ഇഞ്ചി വളരെ വിജയകരമായിട്ട് കൃഷി ചെയ്യുകയും ചെയ്യും. മെയ് ജൂൺ മാസങ്ങളിലെ കാലവർഷത്തിന്റെ തുടക്കമാണ് ഇഞ്ചി നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. എന്നിരുന്നാലും നല്ല നന സൗകര്യമുണ്ടെങ്കിൽ വീട്ടുവളപ്പുകളിൽ മറ്റ് സമയങ്ങളിലും ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ്, വീട്ടുവളപ്പിലെ ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ്. തുടരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടുവളപ്പിലെ ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇഞ്ചിയുടെ മികച്ച ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം, വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് പറയാം. മികച്ച വിളവ് ലഭിക്കുന്നതിന് അനുയോജ്യമായ ഇഞ്ചി ഇനങ്ങൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായതും ഉയർന്ന വിളവ് തരുന്നതുമായ ചില ഇനങ്ങളാണ് ആതിര, കാർത്തിക, രശ്മി എന്നിവ. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മികച്ച ഇനങ്ങളാണ് ഇവയെല്ലാം. ഇവ കൂടാതെ നാരുകളുടെ അളവ് കുറഞ്ഞതും വിദേശ വിപണിയിൽ പ്രിയമേറിയതുമായ മഹിമ, വരദ എന്നീ ഇനങ്ങളും കർഷകർക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ നമ്മുടെ നാടൻ ഇനങ്ങളായ വയനാടൻ, കുറുപ്പമ്പടി എന്നിവയും വീട്ടുവളപ്പിലെ കൃഷിക്ക് നല്ലതാണ്. നടാനായി തിരഞ്ഞെടുക്കുന്ന വിത്തിഞ്ചിക്ക് നല്ല വലുപ്പവും കുറഞ്ഞത് 2 മുളകളെങ്കിലും ഉണ്ടായിരിക്കണം. കീടബാധകളോ ചീയലോ ഇല്ലാത്ത ആരോഗ്യവത്തായിട്ടുള്ള വിത്തുകൾ മാത്രം നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇനി നടീൽ രീതികൾ, അതായത് തടമുരുക്കലും ചാക്കിലെ കൃഷിയും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വീട്ടുവളപ്പിലെ ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ മണ്ണ് നന്നായി കൊത്തിക്കിളച്ച് ഒരടി ഉയരത്തിലും 3 അടി വീതിയിലുമുള്ള തടങ്ങൾ തയ്യാറാക്കണം. തടങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കുന്നത് വെള്ളം ഒഴുക്കി കളയാനായിട്ട് സഹായിക്കും. മണ്ണിലെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് തടങ്ങളിൽ കുമ്മായം ചേർത്ത് പരുവപ്പെടുത്തുകയും വേണം. സ്ഥലപരിമിതിയുള്ളവർക്ക് ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലോ ഇഞ്ചി നടാം. ഇതിനായി മേൽമണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിൽ ചേർത്ത മിശ്രിതം വേണം നിറയ്ക്കാനായിട്ട്. ചാക്കിന്റെ 3/4 ഭാഗത്തോളം മാത്രം മിശ്രിതം നിറയ്ക്കുന്നതാണ് നല്ലത്. വിത്തിഞ്ചി നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് ലായനിയിൽ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന അളവിൽ അരമണിക്കൂർ മുക്കിവെക്കുന്നത് മുളപ്പ് വേഗത്തിലാക്കാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കും. വിത്തുകൾ മണ്ണിൽ 4 മുതൽ 5 സെന്റിമീറ്റർ താഴ്ചയിൽ വേണം നടാനായിട്ട്. ഇനി പുതയിടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പുതയിടലിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് പറയാം. ഇഞ്ചി നട്ട ഉടൻ തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് പുതയിടൽ. പച്ചിലകളോ ഉണങ്ങിയ ഇലകളോ വൈക്കോലോ ഉപയോഗിച്ച് തടങ്ങൾ പൂർണ്ണമായിട്ട് മൂടണം. വീട്ടുവളപ്പിലെ കൃഷിയിൽ വൻപയർ വിത്തുകൾ ഇഞ്ചിക്കൊപ്പം വിതറി അവ വളരുമ്പോൾ വെട്ടി പുതയിടുന്ന രീതിയും അവലംബിക്കാം. പുതയിടുന്നത് വഴി മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കനത്ത മഴയിൽ മണ്ണ് ഒലിച്ചു പോകാതെ സംരക്ഷിക്കാനും സാധിക്കും. അതോടൊപ്പം തടങ്ങളിൽ കളകൾ വളരുന്നത് വലിയൊരു പരിധി വരെ തടയാനായിട്ട് ഇത് സഹായിക്കും. ഇലകൾ ചീഞ്ഞ് മണ്ണിൽ ചേരുമ്പോൾ അത് ചെടികൾക്ക് നല്ലൊരു ജൈവ വളമായിട്ട് മാറുകയും ചെയ്യും. സാധാരണയായിട്ട് നട്ട ഉടനെയും പിന്നീട് 60 ദിവസത്തിന് ശേഷവും വീണ്ടും പുതയിടുന്നത് ഇഞ്ചിയുടെ വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ജൈവരാസവളപ്രയോഗങ്ങളെക്കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഇഞ്ചി കൃഷിയിലെ പരിചരണ മുറകൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. ഇഞ്ചി മുളച്ചു വരുമ്പോൾ തടങ്ങളിൽ കളകൾ വളരാനായിട്ട് അനുവദിക്കരുത്. കൈകൊണ്ട് തന്നെ കളകൾ വളരെ ശ്രദ്ധയോടെ വേണം നീക്കം ചെയ്യാനായിട്ട്. കിഴങ്ങുകൾക്ക് കേടുപാടുകൾ വരാത്ത രീതിയിൽ വേണം കള നിയന്ത്രണം നടത്തേണ്ടത്. ഇഞ്ചി കൃഷിയിലെ മറ്റൊരു പ്രധാന ജോലിയാണ് മണ്ണ് കൂട്ടിക്കൊടുക്കൽ. ചെടികൾ വളർന്ന് പുതിയ കിഴങ്ങുകൾ രൂപപ്പെടുമ്പോൾ അവ മണ്ണിന് പുറത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പുറത്ത് കാണുന്ന കിഴങ്ങുകളിൽ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അവയുടെ ഗുണം കുറയുകയും ചെയ്യും. അതുകൊണ്ട് വളപ്രയോഗത്തിന് ശേഷവും മഴക്കാലത്തും പുതിയ മണ്ണ് കിഴങ്ങുകളുടെ ചുവട്ടിലേക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. ചാക്കിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ചെടികൾ വളരുന്നതനുസരിച്ച് മുകളിലേക്ക് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി ഇഞ്ചിയിലെ രോഗ കീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടുവളപ്പിലെ ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇഞ്ചിയിലെ രോഗകീട നിയന്ത്രണ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. ഇഞ്ചിയെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ രോഗമാണ് മൃദുചീൽ അഥവാ കിഴങ്ങ് ചീൽ. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ഫംഗസ് രോഗം വരുന്നത്. ഇലകൾ മഞ്ഞളിക്കുകയും തണ്ടുകൾ ചുവട്ടിൽ നിന്ന് അഴുകി ഒടിഞ്ഞു വീഴുകയും ചെയ്യും. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ബോഡോ മിശ്രിതമല്ലെങ്കിൽ കൊസൈഡ് തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം. ജൈവ രീതിയിൽ സ്യൂഡോമോണസ് ലൈന് തളിക്കുന്നത് രോഗം തടയാനായിട്ട് ഫലപ്രദമാണ്. ഇലകളെ ബാധിക്കുന്ന ചരപ്പൻ രോഗത്തിനെതിരെ സാഫ് കുമിൾനാശിനി പ്രയോഗിക്കാം. തണ്ട് തുറപ്പൻ പുഴുക്കളുടെ ആക്രമണം കണ്ടുകഴിഞ്ഞാൽ വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ പുഴു ബാധയേറ്റ തണ്ടുകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. വീട്ടുവളപ്പിലെ ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: tu devi fome.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
2: അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ ഇഞ്ചിക്കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് വിളവെടുപ്പും സംഭരണത്തെക്കുറിച്ചും പറയാം. ഇഞ്ചി നട്ട് ഏകദേശം 7 മുതൽ 8 മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പിന് പാകമാകും. ഇഞ്ചിയുടെ ഇലകളും തണ്ടുകളും പൂർണ്ണമായി ഉണങ്ങി തുടങ്ങുന്നതാണ് വിളവെടുപ്പിന്റെ പ്രധാന ലക്ഷണം. ഗ്രീൻ ഇഞ്ചിയായിട്ട് ഉപയോഗിക്കാൻ 6 മാസം പ്രായമാകുമ്പോൾ തന്നെ വിളവെടുക്കാം. എന്നാൽ ചുക്കുണ്ടാക്കാനും വിത്തിനായി ഉപയോഗിക്കുന്ന ഇഞ്ചി 8 മാസം കഴിഞ്ഞ് ഇലകൾ നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ വിളവെടുക്കാവൂ. മണ്ണ് ഇളക്കി കിഴങ്ങുകൾക്ക് മുറിവുകൾ ഏൽക്കാതെ അതീവ ശ്രദ്ധയോടെ വേണം വിളവെടുക്കാനായിട്ട്. വിളവെടുത്ത ഇഞ്ചിയിൽ മണ്ണും വേരുകളും നീക്കം ചെയ്ത് നന്നായി കഴുകി ഉണക്കണം. അടുത്ത വർഷത്തേക്ക് വിത്തിനായി സൂക്ഷിക്കുന്ന ഇഞ്ചി മണലിലോ അല്ലെങ്കിൽ തണലുള്ള മുറികളിലോ സൂക്ഷിക്കാവുന്നതാണ്. വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലെ ചെറിയ സ്ഥലങ്ങളിൽ നിന്നോ ഗ്രോ ബാഗുകളിൽ നിന്നോ മികച്ച രീതിയിൽ ഇഞ്ചി വിളയിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കൃത്യമായ വിത്ത് തിരഞ്ഞെടുപ്പും മഴക്കാലത്തെ രോഗപ്രതിരോധ മാർഗങ്ങളും അവലംബിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ നല്ല നാടൻ ഇഞ്ചി നമ്മുടെ അടുക്കളയിൽ സമൃദ്ധി നിറയ്ക്കുമെന്നത് തീർച്ചയാണ്. ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക അറിവുകളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരായിരിക്കും അനിൽ എന്നൊരു പേര്. അനിൽ ചേട്ടൻ അല്ലെങ്കിൽ അനിൽ സാറ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു പേരായിരിക്കും അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര്. വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു പേരാണ് അനിൽ എന്നുള്ളത്. പക്ഷേ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒരു 8:17 ശേഷം അല്ലെങ്കിൽ ഇന്നു മുതൽ ആ പേര് കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആണ്. കാരണം ബഹിരാകാശം താണ്ടുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ അനിൽ മേനോൻ. അദ്ദേഹം ഒരു മലയാളിയാണ് എന്നതിൽ നമുക്ക് എല്ലാവർക്കും പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു മലയാളി ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്നു, ബഹിരാകാശം താണ്ടാൻ പോകുന്നു, എന്നിട്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോവാണ്. ഇന്നാണ് ആ ഒരു യാത്ര. അപ്പോൾ എൻ്റെ ഇന്നത്തെ മുഴുവൻ ആശംസകളും പ്രാർത്ഥനയും ഒക്കെ ഈ ഒരു എന്താ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതായത് ഡോക്ടർ അനിൽ മേനോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കിടിലൻ കൺഗ്രാജുലേഷൻസും ഒരു ഒരു എന്താ പറയുക നമ്മുടെ എല്ലാവരുടെയും ആശംസകളും ചേർത്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാം. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇനി 12 മുതൽ ഒരു 2 വരെയുള്ള സമയം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചോദിക്കാം, ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ വിളിക്കേണ്ട നമ്പർ 8281509000 എന്ന നമ്പറാണ്. 8281509000 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പാട്ടുകൾ ഓൺ സ്പോട്ടിൽ കിട്ടാം. അപ്പൊ ആദ്യത്തെ പാട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമായി ബഹിരാകാശം താണ്ടുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ പോകുന്ന ഡോക്ടർ അനിൽ മേനോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. വിക്രമാദിത്യൻ എന്ന മൂവിയിലെ ടൈറ്റിൽ സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ,
1: ഞാൻ നിഷ, പാലിയത്തിരുത്ത്, പറവൂർ പാലിയത്തിരുത്ത്.
0: പറവൂർ എന്നാണല്ലേ, എറണാകുളം അല്ലേ?
1: ആഹാ,
0: എന്താണ് പറവൂർ പാലിയത്തുരുത്ത് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: അടിപൊളിയായിട്ട് പോണോ?
1: അടിപൊളിയായിട്ട് പോണു.
0: ആഹാ, എന്താ ചെയ്യണേ നിഷ്ടേശി, പറയൂ.
1: ഞാൻ തയ്യലിന് പോണതാണ്. ഇപ്പൊ കുറച്ച് ദിവസമായി റെസ്റ്റിലാണ്, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കണായിരുന്നു.
0: ആഹാ, അപ്പൊ നമ്മൾ ഈ ഫ്രീ ടൈമില് പാട്ട് കേൾക്കും. നമ്മുടെ ജോലി സമയത്ത് നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ആ, ജോലി സമയത്ത് കേൾക്കാം. പിന്നെ ജോലി സമയത്തും വെച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ പാട്ട് കേട്ട് കിടക്കായിരുന്നു. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി ചേച്ചി സലി ചേച്ചി പറഞ്ഞു, ജാനിയമ്മയുടെ ഒരു പാട്ട് വെക്കണോന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഇന്നലെ വിളിച്ച് ട്രൈ ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴാണ് കിട്ടിയില്ല.
0: കിട്ടിയില്ല അല്ലേ? അപ്പൊ എന്തായാലും ഇന്ന് ആദ്യത്തെ കോളർ ആയില്ലേ, അടിപൊളി. ഈ ഒരു സ്പിരിറ്റ് ആണ് എല്ലാവർക്കും വേണ്ടതല്ലേ? അപ്പൊ ചേച്ചി പറയൂ, ഏത് പാട്ടാണ് വേണ്ടത് ജാനകി അമ്മയുടെ?
1: സ്വർണമുഖിലെ എന്ന് പറഞ്ഞ ശാന്തീർണ ശ്രീനാഥ് കൂടെ അഭിനയിച്ചത്.
0: ഓക്കെ, ചേച്ചി പാട്ട് പാടുവോ?
1: ഏയ്, പാട്ടൊന്നും പാടില്ല,
0: പാട്ട് കേൾക്കാറേ ഉള്ളൂ. അപ്പൊ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ പറയേണ്ടത്?
1: സലിച്ചേച്ചി.
0: ആ ചേച്ചിയാണ് പറഞ്ഞത് ജാനകി അമ്മയുടെ ഒരു പാട്ട് ചോദിക്കണമെന്നല്ലേ? ഓക്കെ, അപ്പൊ നിഷ് ചേച്ചിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സലി ചേച്ചിക്ക് വേണ്ടിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, അടിപൊളി, നല്ലൊരു ദിവസം കൂടെ ആവട്ടെ ചേച്ചി. ടാറ്റ, ബൈ ബൈ. അപ്പോ നിഷ ചേച്ചിയാണ് നമ്മളെ വിളിച്ചത് ഫ്രം പറവൂർ. ചേച്ചി ചോദിച്ച പാട്ട് സ്വർണമുഖിലേ എന്ന പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ജാനകി അമ്മയുടെ പാട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? നമുക്ക് എന്താ പറയാ, വല്ലാത്തൊരു ഇമോഷണലി കണക്ഷനുള്ള പാട്ടുകളാണ് എല്ലാ പാട്ടുകളും. പാടിയിരിക്കുന്ന ഒരു പാട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ അതിലൊരു പാട്ടാണ് സ്വർണമുഖിലേ എന്ന പാട്ട്. ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത് നിഷ് ചേച്ചിയാണ് സലി ചേച്ചിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് അനാർക്കലി എന്ന സിനിമയിലെ ആ ഒരുത്തി അവൾ ഒരുത്തി എന്ന പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത് ജിത്തു ആണ്, ജിത്തു ഫ്രം പാലക്കാട്. ഇതെന്റെ ലവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ജിത്തുവിന്റെ ലവറിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. അനാർക്കലി എന്ന മൂവിയിലെ ആ ഒരുത്തി അവൾ ഒരുത്തി എന്ന പാട്ട് വിനീത് ശ്രീനിവാസന്റെയും മഞ്ജരിയുടെയും ശബ്ദത്തിൽ, ഒപ്പം സ്വർണമുഖിലി എന്ന പാട്ടും എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: അനാർക്കലി എന്ന സിനിമ ഒരു പ്രതിഭാസമാണ്. കാരണം ആ സിനിമയിലെ എല്ലാ പാട്ടുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്, എല്ലാ പാട്ടുകളും ഹിറ്റാണ്. സച്ചി എന്ന സംവിധായകൻ, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ച സിനിമയും ഈ പാട്ടുകളും ഒക്കെ നമ്മൾ തെരഞ്ഞു പിടിച്ച് കേൾക്കുന്ന പാട്ടുകളാണല്ലേ. ജിത്തു ചോദിച്ച പാട്ടായിരുന്നു ആ ഒരുത്തി അവൾ ഒരുത്തി എന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ കൊഞ്ഞാപുരത്ത് ഷൈഫുദ്ദീൻ ചേട്ടൻ.
0: ഷൈഫുദ്ദീൻ ചേട്ടാ, എന്താണ് വിശേഷം? സുഖല്ലേ?
1: സുഖമില്ല.
0: ഏ, സുഖമില്ല, എന്താണ് പറ്റിയത്? എന്ത് പറ്റി?
1: സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ടൊക്കെ കണ്ണുപെട്ടു.
0: ആഹാ, അതെയോ? എപ്പോഴും നമ്മള് സുഖാണ് സുഖാണെന്ന് പറഞ്ഞു പറഞ്ഞ് കണ്ണു കെട്ടി.
1: ആ,
0: ഇന്നിപ്പോ കൊറച്ചു നാള് നമുക്ക് സുഖമില്ല സുഖമില്ല എന്ന് പറയാം. എല്ലാം പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എല്ലാവരുടെയും കണ്ണ് കിട്ടിയത് കൊണ്ട് അത്ര സുഖമില്ല അഭിരാമി എന്നാ
1: പറയുന്നത്.
0: അതെയോ? എന്തായാലും വേഗം സുഖമാവട്ടെ കേട്ടോ. ഇനിയിപ്പോ കൊറച്ചു നാള് ഷൈഫുദ്ദീൻ ചേട്ടാ സുഖമാണെങ്കിലും അത്ര സുഖമില്ല എന്ന് പറഞ്ഞാ മതി. അത് നമുക്ക് ആ ഒരു ട്രിക്ക് ഒന്ന് പരിശീലിച്ച് നോക്കാം. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ പറയൂ, ഏത് പാട്ട് വേണം?
1: എനിക്ക് വന്നിട്ട് ജാനമ്മ പാടിയത് അന്തി മലർമലി സോലെ തുടങ്ങുകയാണ്. ഈ ഗാനം വന്നിട്ട് ഇന്ന് നാലാമത്തെ ആഘോഷിക്കുന്ന എന്റെയും അച്ഛനടി ഏക പ്രിയപ്പെട്ട ഇമ്രാൻ മോനെ 6000 പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഗാനം വെച്ചു കൊടുക്കാം. അതേപോലെ ഇന്ന് വെഡിന്റെ ആഘോഷിക്കുന്ന അപ്പുപുലിയിൽ മാധവ ചേട്ടന്റെ
0: ഷൈഫുദ്ദീൻ ചേട്ടന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മാധവേടിന് വേണ്ടിയിട്ടുമാണ് പാട്ട് ചോദിച്ചേക്കണേ. അൻപു മലർഗളെ എന്ന പാട്ട് നാളെ നമതേ എന്ന സിനിമയിലെ പാട്ടാണ്. അതിന് മെയിൽ വേർഷനും ഉണ്ട്, ഫിമെയിൽ വേർഷനും ഉണ്ട്. മെയിൽ വേർഷൻ SPB ആണ് പാടിയേക്കണേ. ഫിമെയിൽ വേർഷൻ ജാനകി അമ്മയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പാലക്കാട് നിന്ന് ഡിൻസിയാണ്. ധർമ്മദുരൈ മൂവിയിലെ എന്തപ്പക്കം എന്ന സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഡിൻസിയുടെ മെസ്സേജ്. തീർച്ചയായിട്ടും അപ്പൊ ഡിൻസിയുടെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള രാഹുൽ നമ്പ്യാരും ചിന്മയും ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പാട്ടുകൾക്ക് ശേഷം, പ്രാദേശിക വാർത്തകൾക്ക് ശേഷം പവറായിട്ട് നമുക്ക് തിരിച്ചെത്തണം. ഇത് ഇൻസ്റ്റന്റ് പാട്ട് ആൻഡ് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

അക്ഷരങ്ങളും ആശയങ്ങളും ഒരുമിക്കുന്ന വേദി അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് മലയാളികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് കരുത്തായി നിലകൊള്ളുന്ന അഹല്യ ഗ്രൂപ്പ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ. ഈ വരുന്ന ഓഗസ്റ്റ് 11-12 തീയതികളിൽ സാഹിത്യം, കല, സിനിമ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നയിക്കുന്ന സെഷൻസ്, അക്ഷരങ്ങളും ആശയങ്ങളും സർഗാത്മകതയും സംവാദങ്ങളും കൈകോർക്കുന്ന ചർച്ചകൾക്കൊപ്പം അവിസ്മരണീയമായ കലാപ്രകടനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. രജിസ്ട്രേഷനായി വിളിക്കൂ 8590926446. അഹല്യ ലിറ്റ

0: നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർ മേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500-128-037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേളയുടെ 3rd പതിപ്പാണിത്. ഫാമിൽ നിന്ന് ഫൈബറിലേക്കും ഫാക്ടറിയിലേക്കും ഫാഷനിലേക്കും ഫോറിനിലേക്കുമെന്ന പ്രധാനമന്ത്രിയുടെ 5F വീക്ഷണത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരത് ടെക്സ് യാഥാർത്ഥ്യമാകുന്നത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേളയുടെ ലക്ഷ്യം. 14 രാജ്യങ്ങളിൽ നിന്ന് 20,000-ത്തിലധികം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തെലങ്കാനയിൽ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം സൌഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ്

എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. ആയുർവേദ ആധുനിക ശസ്ത്രക്രിയ വിഭാഗങ്ങൾ തമ്മിലെ അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശസ്ത്രക്രിയാ വിദ്യാഭ്യാസത്തിലെ ഗവേഷണം, നവീകരണം, മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് AIIA ഡയറക്ടർ പ്രജാപതി പറഞ്ഞു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ബോട്ടിൽ നിന്ന് 9 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. 6 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക ഖത്തർ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനം, സുരക്ഷ, തുല്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ ശാന്തി സന്ദർശനം ഏറെ സഹായകരമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളിയായ യുഎസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന അനിൽ മേനോൻ 2027 ഏപ്രിൽ വരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നിലയത്തിൽ തുടരും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല അവാർഡുകൾ തിരുവനന്തപുരത്ത് നൽകുകയായിരുന്നു അദ്ദേഹം. നാടിന്റെയാകെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലോകത്തിന്റെ നെറുകയിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നും അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലെ ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായി. സ്പീക്കർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാർ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് 42 ദിവസമായി പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്ന് ഓപ്പറേഷൻ തൂഫാൻ മധ്യ തിരുവിതാംകൂർ മേഖലാ പ്രചാരണം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും പാടില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മുൻമന്ത്രി കെ ടി ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക. നാളെ രാവിലെ ജൂബിലി മന്ദിരച്ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി നിലയങ്ങളിൽ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. കോഴിക്കോട്, ന്യൂഡൽഹി, പുതുച്ചേരി നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങളും ചെറുകഥകളും രചിച്ച ഐസക് റേഡിയോ നാടകരംഗത്തും പ്രസിദ്ധനായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. ജോർജിയയിൽ നാളെ രാത്രി 12:30 രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ഷില്ലേഷാൾ നാഷണൽ

0: സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉയർത്തി തുടർച്ചയായ 3-ാം ദിവസവും ഇറാനിയൻ അമേരിക്കയുടെ ആക്രമണം. ഇറാനിയൻ തീരദേശ പ്രതിരോധ സംവിധാനം മിസൈലുകൾ, ഡ്രോൺ, സമുദ്രശേഷി എന്നിവ ലക്ഷ്യമിട്ട് അബു മൂസ, ബന്ദർ അബ്ബാസ്, ബുഷേർ, ചാങ് ബസാർ, ജാസ്ക്, കൊണാർക്ക് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായി യുഎസ് സൈന്യം അറിയിച്ചു. സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ അറിയിച്ചു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. യുഡിഎഫ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി സിപിഐഎം തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. എകെജി പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട് അന്തരിച്ചു. വിദ്യാഭ്യാസ, സാമൂഹിക, പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കണ്ണൂർ പൈസക്കരിയിൽ കടന്നിൽ കുത്തേറ്റ് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചു. പാത്തിക്കുളങ്ങര സ്വദേശി സജിയാണ് മരിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയായി. 13,090 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്കെത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
4: അങ്ങനെ പാട്ടുകൾക്കും പ്രാദേശിക വാർത്തകൾക്കും ശേഷം നമ്മൾ കുറച്ച് പവർ ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. സമയം നോക്കുമ്പോൾ 12:00 കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടിൽ അഭിരാമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ.
5: ഹലോ അഭിരാമി മോളാണ്, അപ്പപ്പുള്ളൊരു മാധവേട്ടനാണ്.
4: മാധവേട്ട, എന്താണ് വിശേഷം? സുഖാണോ?
5: നല്ല വിശേഷം, നല്ല വെയില്. മോളെ
4: വെയിലാണല്ലേ?
5: വെയിലാണ്. മഴയില്ല.
4: ഓക്കെ, മഴയില്ല. എന്താ ആഗ്രഹം? മഴ പെയ്യണെന്നാ, വെയില് വരണെന്നാ?
5: മഴ വരണെന്നാണ് പറയുന്നത്.
4: ഇപ്പൊ നമുക്ക് മഴയാണ് വേണ്ടത് അല്ലേ? ഓക്കെ, ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത്? ഒപ്പം ഏത് പാട്ടാണ്, ആർക്കാണ് ഡെഡിക്കേഷൻ പറയൂ.
5: ലോകം മുഴുവൻ സുഖം പകരാനായി ഏകദീപമേന്തി തുറക്കുന്ന പാട്ട്.
4: ഓക്കെ,
5: എന്റെ മകൻ മവീഷിന്റെ വിവാഹ വാർഷികമാണ്. മവീഷ് സുബ. അവർക്ക് 1000 വിവാഹ ആശംസകൾ നേരുന്നു. അതോടൊപ്പം നമ്മുടെ കൊഴിഞ്ഞാമ്പാറ സയ്യൂദിന്റെ പേരക്കുട്ടിക്ക് പിറന്നാൾ ആശംസകളും അതോടൊപ്പം 100 പിറന്നാൾ ആശംസകളും നേരുന്നു.
4: ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഇന്ന് വിശേഷപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ നമുക്ക് ആശംസകൾ പകരാം. ഒപ്പം മാധവേട്ടൻ ചോദിച്ചിട്ടുള്ള ഈ ഒരു പാട്ട്, ലോകം മുഴുവൻ സുഖം പകരാനാ എന്ന പാട്ട്, ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു കൊറോണ ടൈമാണ് ഓർമ്മ വരണേ. അപ്പൊ ആ സമയത്ത് പിന്നെ ലോകം മുഴുവൻ സുഖം പകരാനായിട്ട് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഒരേ മനസ്സോടെ ഈ പാട്ട് കേൾക്കാം, പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അത് മാത്രമല്ല, ജാനകി അമ്മയുടെ ശബ്ദത്തിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സൗഖ്യവും സമാധാനവും ഒക്കെ കിട്ടും അല്ലേ. അപ്പൊ ആ ഒരു പാട്ട് വരുന്നുണ്ട്, മാധവേട്ടനാണ് ആ പാട്ട് ചോദിച്ചേക്കണേ. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമിത്രയാണ്. ഹായ് അഹല്യ, പാലക്കാട് നിന്ന് സുമിത്രയാണ്. തള്ളപ്പതി എന്ന മൂവിയിലെ സുന്ദരി കണ്ണാൾ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചേക്കണേ. തീർച്ചയായിട്ടും സുമിത്രയുടെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം, ഒപ്പം ലോകം മുഴുവൻ എന്ന പാട്ടും കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഏത് സമയത്ത് കേട്ടാലും നമ്മളെ അങ്ങനെ പിടിച്ചിരുത്തുന്ന റൊമാൻറ്റിക് ആക്കുന്ന ഒരു പാട്ടാണ് സുന്ദരി കണ്ണാൽ എന്ന പാട്ട്. ഇളയരാജ സാറ് സാധാരണ അരമണിക്കൂറിലൊക്കെ ഓർക്കസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും, പക്ഷെ ഈ ഒരു പാട്ടിന് അദ്ദേഹം എക്സ്ട്രാ ടൈം എടുത്തു എന്നാണ് കഥകളൊക്കെ കേട്ടിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു റിസൾട്ട് ഈ ഒരു പാട്ടിലുണ്ടല്ലേ. ജാനകിയമ്മയും എസ് പി ബിയും ആത്മാവ് കൊടുത്ത് പാടിയൊരു പാട്ടാണ്. അപ്പൊ ആ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ കൂടെ ഒരു കോളറുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരമുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കണേ?
1: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: ജഗൻ ചേട്ടാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ?
1: ആ പറഞ്ഞോളൂ.
0: നാൻ ഉന്നെ നീങ്ക മാട്ടെ, എന്താണ് അതിന്റെ മീനിങ്?
1: നാൻ ഉന്നെ ഏങ്ക മാട്ടെ എന്നല്ല, നീങ്ക മാട്ടെ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകല്ലേ.
0: അങ്ങോട്ട് പോകുന്ന നാൻ ഉന്നെ ഏങ്ക മാട്ടെ എന്നാണോ?
1: ഏങ്ക മാട്ടെ എന്നാണോ?
0: എന്ന് വെച്ചാൽ എന്താ മീനിങ്?
1: ഞാൻ ഉന്നെ ഏങ്ക മാട്ടെ എന്ന് വെച്ചാൽ നിന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ചോദിച്ചു ചോദ്യത്തിൽ, അതെ അതെ, ഏങ്ക മാട്ടെ എന്ന് വെച്ചാൽ അതാണ്, ഏങ്കീറൻ വന്നാൽ വിചാരിക്കുന്ന അർത്ഥം.
0: സുന്ദരി കണ്ണാൾ ഒരു സേതി എന്ന പാട്ട് കേട്ടിരുന്നോ? ഇപ്പൊ അതിനൊരു വരിയില്ലേ, നാനുനെ?
1: അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വേർഡ് കിട്ടിയിട്ടില്ല. ഈ രണ്ട് വേർഡും അല്ലാതെ
0: നാനുനെ നീങ്ക മാട്ടേൻ, നീങ്ങിയാൽ തൂങ്ക മാട്ടേൻ, അങ്ങനെയാണ് വരുന്നത്.
1: അതെ, നിന്നെ വിട്ട് നീങ്ങുമില്ല, നീങ്ങി കഴിഞ്ഞാൽ ഉറക്കവും വരുന്നില്ല, അതാണ് എന്റെ മീനിങ്.
0: അതായത് മറക്കാൻ പറ്റില്ല, മറക്ക മുടിയാതെ തമ്പി.
1: അടിപൊളി സോങ് ആണ്, നല്ല രസം. ദ്രൗപദിയിലെ മൂവി അല്ലേ?
0: ജഗചേട്ടൻ പറയൂ, എന്തായാലും നമ്മൾ ഇനി അർത്ഥങ്ങൾ അന്വേഷിച്ചു പോകണ്ട, നമുക്ക് പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് മറ്റേ ബാലേട്ടനിലെ ഇന്നലെ എന്റെ നെഞ്ചിൽ എന്നുള്ള സോങ് വേണം.
0: സാഡ് പാട്ടാണല്ലോ, എന്തു പറ്റി?
1: ഓ ഇല്ല, ഒരു രസകരമായല്ലോ സോങ്, അതൊരു നല്ലൊരു അറ്റാച്ച്മെന്റ് ഉള്ള പാട്ടാണ്.
0: അതെ, അച്ഛൻ ഓർമ്മ വരും അല്ലേ?
1: അതെ അതെ അതെ, അച്ഛൻ മരണപ്പെട്ട് ഏകദേശം 5 വർഷമായി. അതിന്റെ ഒരു ഓർമ്മയിൽ ഒരു ദിവസം നമ്മുടെ കർക്കിടകം ഒന്നിനല്ലേ നമ്മൾ അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ.
0: അപ്പോ അച്ഛൻ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാ അച്ഛന്മാർക്കും വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ടും കൂടെ ഡെഡിക്കേറ്റ്
1: ചെയ്യാം. തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഓക്കെ ജഗൻ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ.
1: താങ്ക്സ്. ഓക്കെ.
0: അപ്പൊ നമ്മളെ വിളിച്ചത് മലപ്പുറത്ത് നിന്ന് ജഗൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. എം ജയചന്ദ്രനും ദാസേട്ടനും ഒക്കെ ഈ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിറ്ററലി കരഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് റെക്കോർഡിംഗിൽ എന്നൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം, നല്ലൊരു പാട്ടാണ്, ബാലേട്ടൻ എന്ന സിനിമയിലെ പാട്ട്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ചന്ദ്രിക ചേച്ചിയാണ്. ചന്ദ്രിക വിജയൻ, കാവിൽപ്പാട്, ഒലവക്കോട്. കന എന്ന സിനിമയിലെ യാർ ഇന്ത ദേവത എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചേക്കണേ. യാറിന്റെ ദേവത എന്ന് പറയുമ്പോൾ വായാടിപ്പത്തപ്പുള്ള എന്ന പാട്ടാണെന്നാണ് എനിക്ക് തോന്നണേ. ശിവകാർത്തികേയന്റെ മോളും വൈക്ക വിജയലക്ഷ്മിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് ഈ പാട്ടും കേൾക്കാം, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ചോദിക്കാം, പാട്ടുകൾ ചോദിക്കാനും മെസ്സേജിലൂടെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാനുള്ള നമ്പർ സെയിം നമ്പറാണ്, 8281509000.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക, നിങ്ങൾക്ക് പാട്ട് കിട്ടും. 8281509000 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചോളൂ. അങ്ങനെ ഇഷ്ട പാട്ട് ചോദിച്ചുകൊണ്ട് എന്റെ കൂടെ ഒരാളുണ്ട്. ഹലോ, ഇതാരാണ്? ദാമോദരൻ ചേട്ടാ, കൊറേ നാളായി നമ്മള് സംസാരിച്ചിട്ട്. സുഖല്ലേ?
5: കൊറേ നാളായി സംസാരിച്ചിട്ടുമ്പോൾ ശനിയാഴ്ച തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങിയതാണ്.
4: വിളിച്ചോണ്ടേയിരിക്കണം, നമ്മള് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് ട്രൈ ചെയ്തോണ്ടേയിരിക്കണം.
5: കഷ്ടപ്പെടണല്ലോ കൊറേ നേരം.
4: അപ്പൊ നമ്മളങ്ങനെ കാത്തിരുന്ന് കേൾക്കാൻ പോകുന്ന പാട്ടേതാ?
5: അത് ഉയരെ ഉനക്കാക വന്ന സിനിമയിൽ ജാനകി എന്നൊട്ടാണ് പന്നീരിൽ നനഞ്ഞ പൂക്കം നല്ല ചിരിക്കുന്നതൊരു മനോഹര ഗാനമുണ്ട് മോളെ.
4: എനിക്കാ
5: ഗാനം എത്ര കേട്ടാലും മതിയാവില്ല, അത്ര ഇഷ്ടമുള്ള ഗാനം.
4: ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ.
5: ഓക്കെ,
4: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ദാമോദരൻ ചേട്ടനാണ്. അപ്പൊ ദാമോദരൻ ചേട്ടന് കേൾക്കണം എന്ന് തോന്നുന്ന പാട്ട് പനീറിൽ നനയുന്ന പൂക്കൾ എന്ന സിനിമ എന്ന പാട്ടാണ്. ഫ്രം ദ മൂവി ഉയരെ ഉനക്കാക എന്ന സിനിമയിലെയാണ് ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് രേണുകയാണ്, രേണുക സജിത്ത്. രേണുകയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ്, ഞാൻ രേണുക സജിത്ത്, തിരുവില്ലാമല. നെഞ്ചിലൊരു പാതി നീ ജീവന്റെ നേർപ്പാതി എന്ന സോങ് പ്ലേ ചെയ്യാമോ? എന്റെ ഹസ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ രേണുക ഹസ്ബൻഡിന് വേണ്ടി ചോദിച്ചിട്ടുള്ള പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നെഞ്ചിലൊരു പാതി എന്നുള്ളത് ഒരു ആൽബം സോങ് ആണ്, വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ രേണുക ചോദിച്ചിട്ടുള്ള ആ ഒരു പാട്ടും ഒപ്പം ദാമോദരൻ ചേട്ടൻ ചോദിച്ച ഉയരെ ഉനക്കാക എന്ന സിനിമയിലെ പനീരിൽ നനയുന്ന പൂക്കൾ എന്ന പാട്ട് ജാനകി അമ്മയുടെ ശബ്ദത്തിൽ കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ പാട്ടുകൾ ചോദിക്കാം, മെസ്സേജുകൾ അയക്കാം. മെസ്സേജ് അയക്കാനും പാട്ടുകൾ ചോദിക്കാനുള്ള നമ്പർ 8281509000.

0: ഓക്കെ, ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയാണ് ഉള്ളത്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ച് വിളിക്കാം, അതുപോലെ മെസ്സേജ് അയക്കാം. ഓൺ 8281509000 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ പാട്ട് കിട്ടും. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരമുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? സുനിൽ ചേട്ടാ, പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
1: ജാനകമ്മയുടെ ഒരു പാട്ടാണ് വേണ്ടത്. അത് അന്നക്കിളി എന്ന തമിഴ് മൂവിയിലെ അന്നക്കിളിയെ ഒന്നിച്ചെടുക്കുക എന്നുള്ള പാട്ടാണ് വേണ്ടത്.
0: ഓക്കെ, ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ ശിവദാസൻ ഫ്രം തിരുവമ്പ്.
0: ഓക്കെ.
1: പ്രേമാനന്ദൻ ഫ്രം കാടാങ്കോട്.
0: ഓക്കെ.
1: ടി പി മുരളീധരൻ ഫ്രം ട്രിവാൻഡ്രം.
0: എല്ലാവർക്കും ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുനിൽ ചേട്ടനാണ്, ഫ്രം അട്ടപ്പള്ളം. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് അന്നക്കിളി എന്ന സിനിമയിലെ അന്നക്കിളി ഉന്നത്തേടുതേ എന്ന പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്, ജാനകിയമ്മയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ജില്ല എന്ന മൂവിയിലെ പാട്ടാണ്. പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളത് കണ്ണനാണ് പാലക്കാട് നിന്ന്. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്ന് കണ്ണൻ. ജില്ല മൂവിയിലെ പാട്ട് ഒന്ന് എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കണ്ണന്റെ മെസ്സേജ്. എന്തായാലും വെച്ച് തരാം, അതിനല്ലേ നമ്മളിവിടെ ഇരിക്കണേ. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് പാട്ടുകൾ ചോദിച്ച് വിളിക്കാം, അതുപോലെ മെസ്സേജ് അയക്കാം. 8281509000 ആണ് വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ അഭികുട്ടി.
0: ഗുഡ് ആഫ്റ്റർനൂൺ ആയിഷ ചേച്ചി. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ പറയൂ ആയിഷ ചേച്ചി, എന്താണ് വിശേഷം? ഏത് പാട്ടാണ് കേൾക്കണ്ടേ? പറയൂ, കേക്കട്ടെ.
1: സുഖമായിരിക്കുമോ? ഞാൻ രണ്ടിലേയും പാടിത്തരാട്ടോ.
0: വേഗം പാടിക്കോളൂ. ഇനി പാട്ട് വെക്കൂല, ഇനി പാട്ട് വെക്കുന്ന പ്രശ്നമില്ല, പാട്ട് നമ്മൾ ഓൾറെഡി കേട്ടല്ലോ. അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: എല്ലാവർക്കും. ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ചേച്ചി, സൂപ്പർ ആയിട്ട് പാടി. സന്തോഷം വിളിച്ചതില്. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആയിഷ് ചേച്ചിയാണ്. രസമായിട്ട് പാട്ട് പാടി തന്നു. കൊട്ടപ്പാക്കും എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ചേച്ചി പാടി തന്ന ആ പാട്ട് തന്നെ. അപ്പൊ അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ജീൻസ് എന്ന മൂവിയിലെ പാട്ടാണ്. 1998 ജീൻസ് എന്ന സിനിമ ഇറങ്ങുന്ന സമയത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ജീൻസ് എന്ന സിനിമ. മലയാള സിനിമയിലല്ല, തമിഴ് സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും എക്സ്പെൻസീവ് ഫിലിം ടു ബി മെയ്ഡ് ഇൻ ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സിനിമയിലൊരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പൂവുക്കൾ ഒളിന്തിരിക്കും എന്ന പാട്ട് ചോദിച്ചേക്കുന്നത് വിനോദേട്ടനാണ്. അപ്പൊ വിനോദേട്ടാ ചേട്ടന്റെ ഫേവറേറ്റ് സോങ്ങും നമ്മൾ കേൾക്കാൻ പോവാണ്. സമയം നോക്കുമ്പോൾ 1:36 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
4: ഒന്നാലോചിച്ച് നോക്കിയ എല്ലാം അതിശയമാണ് എന്ന് പറയുന്ന ഒരു പാട്ട് ഫ്രം ദ മൂവി ജീൻസ് നമ്മൾ കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണന്റെയും സുജാത ചേച്ചിയുടെയും ശബ്ദത്തിലാണ് നമ്മൾ ആ പാട്ട് കേട്ടത്. ഇനി ലാസ്റ്റ് 2 പാട്ടുകൾ കൂടെ വെച്ച് തരാനുള്ള സമയം മാത്രമേ ഉള്ളൂ. സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ലാസ്റ്റത്തെ 2 പാട്ടിൽ ആദ്യത്തെ പാട്ട് റോക്സ് ആണ് ചോദിച്ചേക്കണേ. പ്ലീസ് പ്ലേ സോങ് ലേസ ലേസ ഫ്രം ദ മൂവി ലേസ ലേസ. അപ്പോൾ അനുരാധ ശ്രീറാമിന്റെ ശബ്ദത്തിൽ നമുക്ക് ലേസ ലേസ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് യോധ എന്ന മൂവിയിലെ പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചേക്കുന്നത് ശാന്തി സുമേഷാണ്. ശാന്തി ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പൊ അഭിരാമി ഗുഡ് ആഫ്റ്റർനൂൺ, മൂവി യോധ കുനുകുനെ എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആ ഒരു ഫേവറേറ്റ് സോങ് കൂടെ നമ്മൾ കേൾക്കുകയാണ്. ഈ പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുന്നു. പാട്ട് ചോദിച്ചിട്ട് കിട്ടാത്ത കുറെ പേരുണ്ട്, വിഷമിക്കേണ്ട. നാളെയും സമയമുണ്ട്, നമുക്ക് നാളെ കുറച്ചുകൂടെ നേരത്തെ ചോദിക്കാം. അപ്പൊ വേഗം പാട്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് ഞാൻ ദാ പതുക്കെ പാട്ടൊക്കെ വെച്ചെന്ന് ബൈ ബൈ പറയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളും ഡോക്ടർ ഹെല്ലിയും 360° ഒക്കെ പുറകെ വരുന്നുണ്ട്. എല്ലാവരും കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നല്ല അഭിപ്രായങ്ങളും ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക. 8281509000 ലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. അപ്പോൾ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.

0: അക്ഷരങ്ങളും ആശയങ്ങളും ഒരുമിക്കുന്ന വേദി അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് മലയാളികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് കരുത്തായി നിലകൊള്ളുന്ന അഹല്യ ഗ്രൂപ്പ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ. ഈ വരുന്ന ഓഗസ്റ്റ് 11-12 തീയതികളിൽ സാഹിത്യം, കല, സിനിമ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നയിക്കുന്ന സെഷൻസ്, അക്ഷരങ്ങളും ആശയങ്ങളും സർഗാത്മകതയും സംവാദങ്ങളും കൈകോർക്കുന്ന ചർച്ചകൾക്കൊപ്പം അവിസ്മരണീയമായ കലാപ്രകടനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. രജിസ്ട്രേഷനായി വിളിക്കൂ 8590926446. അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ, ഓഗസ്റ്റ് 11-12 അറ്റ് അഹല്യ ക്യാമ്പസ്. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: സംഗീതത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ച ഒരു സംഗീത മാന്ത്രികനാണ് വിദ്യാസാഗർ. മലയാളം, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഹൃദയം തൊടുന്ന ഗാനങ്ങൾ എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓരോ പാട്ടിനെയും ഒരു അനുഭവമായി മാറ്റാൻ ശേഷിയുള്ള ഒരു സംഗീത സംവിധായകൻ. ചെറിയൊരു മധുരവും ഒരു ലാളിത്യവും ഒക്കെ ഒരുമിക്കുന്ന അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഒക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. ചില സംഗീതങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്കങ്ങനെ മനസ്സിങ്ങനെ അറിയാതെ പുഞ്ചിരിക്കുകയും ചിലത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മകളെയൊക്കെ തിരികെ കൊണ്ടുവരികയും ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള അനേകം ഈണങ്ങളുടെ ഒരു സൃഷ്ടാവാണ് വിദ്യാസാഗർ. മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുള്ള ഈ സംഗീത പ്രതിഭയുടെ സംഗീത യാത്രയിൽ നിന്ന് ഒരുപാട് മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ ഓർമ്മയിലുണരും ഗാനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ട്, അതും ഓണത്തിനെ കുറിച്ചൊരു പാട്ട്. അതും മലയാളി അല്ലാത്ത ഒരാൾ കമ്പോസ് ചെയ്ത് ഇത്ര ഭംഗിയായി മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പാട്ട്, പറനിറയെ പൊന്നളക്കും. യെസ്, തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു കവിത അല്ലെങ്കിൽ ഒരു വരി കയ്യിൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഈണം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് വിദ്യാസാഗർ. മറ്റ് ലെജൻഡറി സംവിധായകരെ പോലെ തന്നെ കവിതയിൽ നിന്ന് അല്ലെങ്കിൽ പാട്ടിലെ വരികളിൽ നിന്നൊക്കെ ഒരു സംഗീതം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം സന്തോഷമുണ്ടാവുന്നത് പോലെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് ട്യൂൺ കമ്പോസ് ചെയ്തതിന് ശേഷം താളം മാറി എഴുതിയ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഡയറക്ടർ കമലിന് വരികളും ഇഷ്ടപ്പെട്ടു, ട്യൂണും ഇഷ്ടപ്പെട്ടു, പക്ഷേ ട്യൂണിനനുസരിച്ചുള്ള താളത്തിനല്ല ഗിരീഷ് പുത്തഞ്ചേരി അന്ന് വരികൾ എഴുതിയത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു, അയ്യോ പാട്ടും നല്ലതാണ് ട്യൂണും നല്ലതാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വിദ്യാസാഗർ പറയാണ്, ആ താളത്തിനനുസരിച്ച് ഞാൻ ഈ പാട്ടിന്റെ ട്യൂൺ ഒന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ ഈ വരികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്യൂൺ ഒന്ന് ചെറുതായി മാറ്റി പുതിയൊരു പാട്ടുണ്ടാക്കാം. അങ്ങനെയാണ് കൃഷ്ണഗുഡിയിലെ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ ആ മനോഹരമായ ഗാനമുണ്ടാകുന്നത്. കെ എസ് ചിത്ര പാടിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം പിന്നെയും പിന്നെയും എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ സംഭവിക്കുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പാട്ടുണ്ടാകുന്നു എന്ന് പറയുന്നതും അതൊരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്നൊക്കെ ഇവർ പറയുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ. ഈ ബ്യൂട്ടിഫുൾ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

കുറച്ച് മലയാള സിനിമകളിലൊക്കെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയതിനു ശേഷം ദാസേട്ടൻ ഒരിക്കൽ വിദ്യാസാഗറിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ആൽബം ഉണ്ട് ഓണത്തിനൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ആൽബം, ഇതിനു വേണ്ടി കമ്പോസ് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ ചെയ്യാലോ എന്ന് പറയുന്നു. അങ്ങനെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ സംഭവിക്കുന്നത്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ദാസേട്ടൻ പാടിയിട്ടുള്ള അനവധി ഗാനങ്ങൾ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളായി മാറിയത് ഇന്നലെ എന്ന പോലത്തെ ഒരു തോന്നലാണ്. പക്ഷേ അന്ന് വിദ്യാസാഗറിന് സമയമില്ലാത്തൊരു സമയമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ പാട്ടുകൾ കമ്പോസ് ചെയ്തു. അങ്ങനെ തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിൽ 8 പാട്ടുകളാണുള്ളത്. അതെല്ലാം വളരെ ഭംഗിയായി തന്നെ ചെയ്യുകയും വിജയ് യേശുദാസ് എന്ന ഗായകനെ ഈ പാട്ടിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസിന്റെ ശബ്ദം നമ്മൾ കേട്ടത് ചന്ദന വളയിട്ട കൈകൊണ്ട് നീ എന്ന ആൽബം സോങ്ങിലൂടെയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പല ഭാഷകളെയും അനായാസമായി കൈകാര്യം ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. ചെറിയ ചെറിയ അർത്ഥങ്ങൾ അറിഞ്ഞാൽ മതി, നമുക്ക് ആ വാക്കുദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നല്ല പാട്ടുകൾ മലയാളത്തിലും തമിഴിലും ഒക്കെ നമുക്ക് ലഭിച്ചത്. മലയാളം കുറച്ചുകൂടി ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ഭാഷകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് മലയാളത്തിനെ അദ്ദേഹം എന്നും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ ഒരു മെലഡി പാട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റായ പാട്ട് ഉണ്ടാക്കുക എന്നത്. അതുകൊണ്ട് കുറച്ച് ചാലഞ്ച് ആയിട്ട് എടുത്തെങ്കിലും നല്ല രീതിയിൽ ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു അദ്ദേഹം. അത്തരത്തിലൊരു പാട്ടാണ് കെ എസ് ചിത്രയും യേശുദാസും ചേർന്ന് പാടിയ ഈ പാട്ട്, മിസ്റ്റർ ബട്ട്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള വിരഹി നിരാതെ. യെസ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

കൂടുതലും മെലഡികളും റൊമാൻറ്റിക് ട്രാക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്ന് തീർച്ചയായിട്ടും വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് തന്നെയായിരിക്കും. ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള പാട്ടാണെങ്കിൽ പോലും മലയാളികൾ ആ സമയത്തെ പ്രണയഗാനങ്ങളിൽ ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പാട്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. ആൻഡ് ഇതിൽ തീർച്ചയായിട്ടും പല പാട്ടുകളിലും മലയാളത്തിൻ്റെ സ്വന്തം തനതായ കലാരൂപങ്ങളെ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ വളരെ മനഃപൂർവ്വം എടുത്തൊരു തീരുമാനം എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പാട്ടായിട്ട് പലപ്പോഴും തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു പുറത്തുനിന്ന് വന്ന് ചെയ്യുന്ന ഒരാള് എന്ന ഒരു തോട്ട് വരാതിരിക്കാനും വേണ്ടി കോൺഷ്യസ് ആയി എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് പല വാദ്യോപകരണങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന പാട്ടിന്റെ ആറാട്ട് മേളം എന്ന പോർഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ മേളം ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. അത് പലരും പലരുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒരു ചെറിയ ഭാഗം തന്നെയാണ്. അപ്പം ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ ഒരിക്കലും വിദ്യാസാഗർ ഹിറ്റുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യം ശിവം സുന്ദരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിഹരൻ പാടി കൈതപ്പുറം വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺ.

0: തന്റെ പാട്ടുകൾ എപ്പോഴും ഒരു വ്യത്യസ്തമായ അനുഭവം ശ്രോതാക്കൾക്ക് നൽകണം എന്ന് വാശിയുള്ള, അല്ലെങ്കിൽ അങ്ങനെ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു കലാകാരനാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടിലും തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ത്രീ ശബ്ദമാണ് സുജാത എന്ന ഗായികയുടെ. ഒത്തിരി നല്ല പാട്ടുകൾ സുജാത പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഹിറ്റുകൾ എടുത്ത് നോക്കിയാൽ അത് വിദ്യാസാഗർ സമ്മാനിച്ച പാട്ടുകൾ തന്നെയാണ്. ആ സമയത്ത് ചിത്രചേച്ചിയാണ് കൂടുതൽ പാട്ടുകൾ പാടിയിരുന്നതെങ്കിലും ഒരു ചെറിയ കൊഞ്ചലും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം കൊടുക്കാൻ സുജാതയുടെ ശബ്ദം ഏറ്റവും ചേർന്ന ഒരു ശബ്ദമായിരുന്നു എന്നാണ് വിദ്യാസാഗർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല നല്ല റൊമാൻറ്റിക് ട്രാക്കുകളിലും ആ കൊഞ്ചലും ആ പ്രണയമൊക്കെ നമ്മൾ കൃത്യമായി ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ സോളോ പാട്ട്, ഒരു പാട്ടുകാരിയുടെ ആദ്യത്തെ സോളോ പാടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവരുടെ കരിയറിൽ. അതുകൊണ്ട് തന്നെ സുജാത ചേച്ചിയുടെ ആദ്യത്തെ സോളോ അഴകിയ രാവണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത പ്രണയമണി തൂവൽ എന്ന പാട്ട് തന്നെയാണ് കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: ഒരു വർണ്ണമയം

വിദ്യാസാഗർ എന്ന അതുല്യ പ്രതിഭ. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും തന്റെ കയ്യൊപ്പ് ചാർത്തണമെന്ന് നിർബന്ധമുള്ള ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ ഈ ലളിതമായ സ്വരങ്ങളെ വളരെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള കഴിവ് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മനോഹര ഗാനം മലയാളത്തിന് കിട്ടിയത്. റൊമാൻറ്റിക് വോയിസ് വേണം, അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് മലയാള സിനിമയിൽ ഒരു ഗ്യാപ്പിന് ശേഷം ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ വീണ്ടും ഒരു റീഎൻട്രി കൊടുക്കാൻ വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന് കഴിഞ്ഞത്. പല പാട്ടുകളും നമ്മൾ വിദ്യാസാഗറിന്റെ മെലഡീസ് എടുത്താലും ഏത് ഫാസ്റ്റ് നമ്പർ വിദ്യാസാഗറിന്റെ എടുത്താലും അതിലൊരു മെലഡി ടച്ച് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അല്ലെങ്കിൽ വളരെ മനോഹരമായ മധുരമുള്ള കുറേ വാക്കുകളും ട്യൂണുകളും ഒക്കെ നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളിൽ തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെയാണ് ജയചന്ദ്രൻ എന്ന ഗായകനെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് നമ്മൾ പറയേണ്ടത്. റീ എൻട്രി, യെസ്, ആ റൊമാൻറ്റിക് വോയിസിന്റെ ഒരു റീ എൻട്രി നമുക്ക് കിട്ടിയത് നിറം എന്ന സിനിമയിലായിരുന്നു. ബിച്ചു തിരുമല വരികൾ എഴുതി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള പ്രായം തമ്മിൽ എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പാട്ട് കോളേജ് ഡേയ്സിലെ ഒരു ഹരമായിരുന്ന ഒരു പാട്ട് എന്ന് തന്നെ വേണം പറയാൻ. വിഷ്വലായിക്കോട്ടെ, അതിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അതിന്റെ ശബ്ദമായിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടാണ് പ്രായം തമ്മിൽ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി,
1: പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി,
0: ഗാനം മൂളാനീണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാത്തിൻ കൈകൾ താളം തട്ടി താളം.

വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ 2000 എന്ന വർഷം വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വർഷമാണ്. കാരണം ദേവദൂതൻ എന്ന സിനിമ സംഭവിക്കുമ്പോൾ സംഗീതത്തിന്റെ പല തലങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തന്ന ഒരു സിനിമയും ഒരു സംഗീത അനുഭവം കൂടിയായിരുന്നു ആ സിനിമ. വെസ്റ്റേണിന്റെയും ക്ലാസിക്കലിന്റെയും ഒരു ഒരു കറക്റ്റ് ബ്ലെൻഡ് എന്ന് വേണം അതിനെ പറയാനായിട്ട്. ഇത്തരത്തിലൊരു പാട്ടിനെ പറ്റി ഡയറക്ടർ സംസാരിക്കുമ്പോൾ അതൊരു വലിയൊരു ചലഞ്ചായിട്ട് തന്നെയാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ അതിനെ കണ്ടതും അതിനെ ഏറ്റെടുത്തതും. ഈ മൊത്തം സിനിമ തന്നെ ഒരു മ്യൂസിക്കൽ സിനിമ ആയതുകൊണ്ട് തന്നെ അതിന്റെ നറേഷനും എല്ലാം പോകുന്നത് പാട്ടിലൂടെയാണ്. പാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ. അതിന്റെ 7 ബെല്ലുകളുള്ള ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഡിസൈനും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെല്ലുവിളിയെ ഏറ്റവും ഭംഗിയായി തന്നെ തീർക്കണം എന്ന ആ ആഗ്രഹത്തിൽ നിന്നാണ് മലയാളത്തിലെ വളരെ വളരെ വളരെ ഗംഭീരമായ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു പാട്ട് തന്നെയാണ് എന്തൊരു മഹാനുഭാവു എന്ന ആ പാട്ടിന്റെ ഒരു ഒരു ഒരു ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് അങ്ങനെയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേവദൂതൻ എന്ന സിനിമയിൽ നിന്ന്. നിങ്ങളോടൊപ്പം RG ഹീറോ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

നല്ല പാട്ടുകൾ സമ്മാനിക്കണം എന്ന ഇന്റൻഷൻ അപ്പുറത്ത് എന്റെ പാട്ടുകൾ വ്യത്യസ്തമായിരിക്കണം, പാട്ട് ഇങ്ങനെയും പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ പാട്ടുകൾ ഇങ്ങനെയും കമ്പോസ് ചെയ്യാൻ പറ്റുമോ, അത്തരത്തിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന സൃഷ്ടികൾ ഉണ്ടാക്കണമെന്ന പ്യുവർ ഇന്റൻഷനോട് കൂടി തന്നെയാണ് മലയാള സിനിമയ്ക്ക് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ കൊടുത്ത പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകൾക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചു. ഒരു ഓഫ് ബീറ്റ് അപ്രോച്ച്, അങ്ങനെ വേണം പറയാൻ, മെക്സിക്കനും ഒരു ക്ലാസിക്കൽ ടച്ചും എല്ലാം കൂടെ കലർന്ന ഒരു പാട്ടായിരുന്നു മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയിൽ നമുക്ക് ലഭിച്ചത്. ശ്രാവൺ ഗംഗ എന്നൊരു പാട്ടുണ്ട് അതിൽ. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മലയാള സിനിമയിൽ കേട്ട് വന്ന പാട്ടുകളെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പാട്ട്, വ്യത്യസ്തമായ ഒരു അപ്രോച്ച് നമുക്ക് കിട്ടിയത് വിദ്യാസാഗറിന്റെ കോമ്പോസിഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യണം. വിജയ് യേശുദാസും യേശുദാസും ഹരിഹരനും ഒക്കെ ചേർന്ന് പാടിയ ശ്രാവൺ ഗംഗ എന്ന ഒരു വെറൈറ്റി സോങ് ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

ക്രിയേറ്റിവിറ്റിയെ ഒരു ഫ്ലോ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. എങ്ങനെയാണ് ഓരോ പാട്ടുകളും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഹാർമോണിയത്തിൽ കൈവയ്ക്കുമ്പോൾ എന്ത് ആ നേരത്തെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നു അതിനനുസരിച്ച് കമ്പോസ് ചെയ്യുന്നു. അതാണ് ഓരോ പാട്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റലി സംഭവിച്ച പല പാട്ടുകൾക്കും പല പ്രത്യേകതകളും ഉണ്ട്. അങ്ങനെ 12 നോട്ടുകളും വന്നിട്ടുള്ള ഒരു പാട്ട്, അതായത് എല്ലാ പാട്ടുകളിലും നമുക്ക് എല്ലാ നോട്ടുകളും കൊണ്ടുവരാൻ സാധിക്കില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ 12 നോട്ടുകളും വന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് കരളെ നിൻ കൈപിടിച്ചാൽ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ട്രാക്കിൽ ഒരു വേദനയും ഒരു വിരഹവും ഒരു ദുഃഖവും ഒരു അകൽച്ചയും എന്നാൽ പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാവമൊക്കെ ഫുൾ ഉൾക്കൊണ്ടിട്ടുള്ളൊരു പാട്ട് എന്ന് വേണം ഈ പാട്ടിന് പറയാനായിട്ട്. അപ്പൊ ഈ ക്രിയേറ്റീവ് ഫ്ലോയിൽ സംഭവിച്ച ഈ പാട്ടോടുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ഉങ്കൽ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്ര

പ്രഷറാണ്. ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം. അയ്യോ, എനിക്ക് ഭയങ്കര പ്രഷറാണ്, പ്രഷർ കൂടി എനിക്ക് തല ഇറങ്ങുന്നു, എൻ്റെ ബോഡി ഫുള്ള് സ്വെറ്റാകുന്നു, ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ പറയുന്ന ഡെയിലി കേൾക്കാനുണ്ട് നമ്മൾ, ശരിയല്ലേ? എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലും ടെൻഷനും പിന്നെ ഒട്ടും ഹെൽത്തി അല്ലാത്ത നമ്മുടെ ഭക്ഷണ രീതിയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ബി പി വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് അതിന് വേണ്ടി ടാബ്ലറ്റ് എടുക്കണമെന്നും പറഞ്ഞിട്ട് പലരും വിഷമിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്നാൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ ടോപ്പിക്ക്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളാം, ആരും എങ്ങും പോകരുത് കേട്ടോ. ഈ ബി പി ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫ് റുട്ടീനിൽ മാറ്റിയാൽ മതി. അതെങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ഒരു സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹായ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് എന്താണ്? ബി പി എങ്ങനെ വീട്ടിലിരുന്ന് കൺട്രോൾ ചെയ്യാം എന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ സിമ്പിളായിട്ടും പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡയറ്റ് അഥവാ ഭക്ഷണ രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഇപ്പം നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെയോ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തൽക്കാലം അവരോടൊക്കെ ഒന്ന് ടറ്റ ബൈ ബൈ പറയേണ്ടത് അത്യാവശ്യമാണ്. അതൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ ശ്രമിച്ചോളാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറയ്ക്കേണ്ട ഒരു സാധനമുണ്ട്, അതാണ് ഉപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ അച്ചാറിലും പപ്പടത്തിലും വറുത്ത പലഹാരങ്ങളിലും ഒക്കെ ഇഷ്ടം പോലെ ഉപ്പുണ്ട്, കറക്റ്റ് അല്ലേ? പിന്നെ ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാണ്, നിങ്ങൾ തൽക്കാലം ഈ ഉപ്പിനോടും ടാറ്റ ബൈ ബൈ പറയണം. കാരണം ഉപ്പിലുള്ള സോഡിയം നമ്മുടെ ബി പി പെട്ടെന്ന് കൂടാൻ കാരണമാവും. കറികളിൽ ഉപ്പ് പാകത്തിന് മാത്രം ഇടുക. പിന്നെ ഈ കറികളിൽ ഓൾറെഡി ഉപ്പിട്ട് പാകം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഉപ്പ് അതിൻ്റെ മണ്ടയ്ക്കൂടെ വിതറുന്ന കുറച്ച് ആളുകളും ഉണ്ട്. ഇവരോടും കൂടെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ബി പി ഉണ്ടെങ്കിൽ തൽക്കാലം ആ ശീലം ഒന്ന് നിർത്തിവെക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി എന്താന്ന് പറഞ്ഞാൽ, നന്നായി വെള്ളം കുടിക്കണം. ബി പി കൃത്യമായി മെയിൻറ്റെയിൻഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത് എന്താണ്? വെള്ളമാണ്. വൈ? ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ബോഡിയിൽ ഒരിക്കലും ബി പി കൂടാൻ ചാൻസസ് ഇല്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡേ 8 ഗ്ലാസ് വെള്ളമെങ്കിലും മോസ്റ്റ്ലി നമ്മൾ കുടിച്ചിരിക്കണം. ഇനി വർക്ക് ലോഡ് കാരണം ഒരുപാട് പ്രഷറുണ്ട്, വെള്ളം കുടിക്കാനുള്ള ടൈമൊന്നും ഇല്ല എന്നിങ്ങനെ ചിന്തിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഫോണിൽ റിമൈൻഡർ വെച്ചെങ്കിലും കറക്റ്റ് സമയത്ത് കുടിച്ചോളാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, രണ്ടാമത് നിങ്ങൾക്ക് ബി പി കൂടും, മൂന്നാമത് നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും, അതായത് മൂത്രത്തിൽ പഴുപ്പുണ്ടാവും. വെള്ളം കുടിച്ചില്ലെങ്കിലുള്ള അവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. എന്തിനാ വെറുതെ വെള്ളമൊക്കെ കുടിക്കാതെ ഇന്ന് കഷ്ടപ്പാടുണ്ടാക്കുന്നത്? അതിലും ബെറ്റർ വെള്ളമൊക്കെ കുടിച്ച് സെറ്റാവുന്നല്ലേ. അപ്പം അത് മറക്കരുത് കേട്ടോ. ഇനി ബി പി കുറയ്ക്കാൻ കുറച്ചധികം വഴികളും കൂടെ ഉണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, ഒരു ബ്രേക്കിന് ശേഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഇപ്പോഴും നിങ്ങളോടൊപ്പം ഇവിടെ ക്രിസ്റ്റീനയുണ്ട്, ഞാൻ എങ്ങും പോയിട്ടില്ല. അപ്പം നമ്മൾ ബി പി കൂടാതിരിക്കാൻ അടുത്തതായി എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ശരിയല്ലേ? മെയിനായിട്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. കാരണം ഓവറായി വണ്ണമുള്ളവർക്ക് ബി പി വർദ്ധിക്കാൻ മാത്രമല്ല, ഭാവിയിൽ ഹാർട്ട് ബ്ലോക്ക് സംബന്ധമായ ഡിസീസുകൾ ഉണ്ടാവാനും വളരെ ചാൻസസ് കൂടുതലാണെന്നാണ് ഞാനല്ല കേട്ടോ ഡോക്ടേഴ്സ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ണം കൃത്യമായി നിലനിർത്താനും ബി പി കുറയ്ക്കാനും ഏറ്റവും നല്ലൊരു പോംവഴി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഇതിനായിട്ട് മാറ്റിവെക്കണം. വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഡെയിലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് സമയം കളയണം, ബുദ്ധിമുട്ടണം എന്നൊന്നും ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ഓടോ ചാടോ നടക്കോ എന്ത് വേണേലും ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് സ്വെറ്റ് ആകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റാത്തവർക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ, വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സൊക്കെ ഔട്ടായി പോവും, അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് ഒരുപാട് റിലീസ് ചെയ്യാനും നമ്മുടെ ഈ ശോകം മൂടൊക്കെ മാറാൻ വളരെ നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഈ ബി പി കുറയ്ക്കാനും ഒക്കെ വർക്കൗട്ട് നല്ലപോലെ സഹായിക്കും. അപ്പം പിന്നെ എന്തിനാ വെയിറ്റിംഗ്? നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യല്ലേ എക്സസൈസ്, അത് മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇനി ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്, അതിപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ആരും എങ്ങും പോകരുത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹായ്, അഹല്യ FM 90.4 ൽ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയുടെ എവിടെയാണ് ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ എങ്ങനെ വീട്ടിലിരുന്ന് കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അബൌട്ട് നമ്മൾ വാട്ടർ ഒരുപാട് എടുക്കണം, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യണം, നമ്മുടെ ഡയറ്റ് കൺട്രോള്, സോൾട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റുകൾ എടുക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരേണ്ട, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ദുശീലങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ദുശീലോ എന്താണ് ആ ദുശീലം? കൺഫ്യൂഷൻ അടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ശരീരത്തിന് ഈ രണ്ട് ഹാബിറ്റ്സും ഒട്ടും നല്ലതല്ല. ഇത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ BP കൂടാനും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് മനസ്സിലായല്ലോ, സ്മോക്കിംഗ് ഇഞ്ചറീസ് ടു ഹെൽത്ത് എന്ന് നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ. മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ ലങ്സിനെ ഇത് ബാധിക്കും. ലങ് ക്യാൻസറോ ലങ് ഡാമേജോ എന്ത് വേണേലും ആവാം. അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്ക് കാരണം ലിവർ സിറോസിസോ അല്ലെങ്കിൽ ലിവർ ക്യാൻസറോ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പൊ വെറുതെ എന്തിനാ നമ്മൾ ഇങ്ങനെയുള്ള ഡിസീസൊക്കെ ഇത് കാരണം വലിച്ചു വരുത്തി ഉണ്ടാക്കുന്നത്? നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രം കയ്യിലല്ലേ. ഇനി BP കൺട്രോൾ ആവണമെന്ന് ആഗ്രഹമുള്ളവര് ഇതും കൂടെ ഒന്ന് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. കാരണം എന്താ, നമ്മുടെ ഹെൽത്ത് നമ്മുടെ മാത്രം കയ്യിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താ, BP കൺട്രോൾ ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്നല്ലേ. ഇത് വളരെ ഈസിയാണ്, നമ്മൾ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് ഭക്ഷണ രീതിയൊക്കെ മാറ്റുക, ആൽക്കഹോളിനോടും അതുപോലെ തന്നെ സ്മോക്കിങ്ങിനോടും ഒന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞോളാം. പിന്നെ കൊച്ചു കൊച്ച് എക്സസൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചീത്ത ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ BP കൺട്രോൾഡായി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് BP കൂടെ കൊണ്ട് നടക്കാം. യാതൊരുവിധ കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ ഡോക്ടർ അഹല്യ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായിരിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ഇവിടെ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ്. ബൈ ബൈ.

0: അക്ഷരങ്ങളും ആശയങ്ങളും ഒരുമിക്കുന്ന വേദി അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് മലയാളികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് കരുത്തായി നിലകൊള്ളുന്ന അഹല്യ ഗ്രൂപ്പ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ. ഈ വരുന്ന ഓഗസ്റ്റ് 11-12 തീയതികളിൽ സാഹിത്യം, കല, സിനിമ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നയിക്കുന്ന സെഷൻസ്, അക്ഷരങ്ങളും ആശയങ്ങളും സർഗാത്മകതയും സംവാദങ്ങളും കൈകോർക്കുന്ന ചർച്ചകൾക്കൊപ്പം അവിസ്മരണീയമായ കലാപ്രകടനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. രജിസ്ട്രേഷനായി വിളിക്കൂ 8590926446. അഹല്യ ലിറ്റററി ഫോറം തേർഡ് എഡിഷൻ, ഓഗസ്റ്റ് 11-12 അറ്റ് അഹല്യ ക്യാമ്പസ്. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ അയ്യാനട്ടാ. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്നറിയാം? പണമുണ്ടെങ്കിൽ പണ്ടേ കാര്യമുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മളെല്ലാവരും ദിവസവും രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്തസ്സായിട്ട് ജീവിക്കാനും കുറച്ച് പണം സമ്പാദിക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ സത്യം. എന്നാലുണ്ടല്ലോ പലരുടെയും ഒരു വലിയ പരാതി എന്താണെന്നറിയോ? മാസം ആദ്യം ശമ്പളം കിട്ടുകയില്ലേ, പക്ഷേ 10-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും അത് എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. ഇത് ഒരു പരാതിയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലേ. ഇപ്പോൾ 100,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളും കടത്തിലാണ്, 10,000 രൂപ വാങ്ങുന്ന ആളും കടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ശരിക്കും? ഇതിനർത്ഥേ പണം സമ്പാദിക്കാൻ അറിയാവുന്ന പലർക്കും അത് എങ്ങനെ ചെലവഴിക്കണം അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയില്ല എന്നതാണ് അല്ലേ. അതായത് ഈ സാമ്പത്തിക അച്ചടക്കം അഥവാ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നത് സ്കൂളിലോ കോളേജിലോ ഒന്നും നമ്മൾ ആരും പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പൂർണ്ണമായും സംസാരിക്കാൻ പോകുന്നത് എന്താ, നമ്മുടെ കയ്യിലുള്ള പണം എങ്ങനെ സ്മാർട്ടായി പ്ലാൻ ചെയ്യാം, എങ്ങനെ സമ്പാദ്യം കൂട്ടാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കുന്ന ഒരു 360 ഡിഗ്രി ഗൈഡാണ് ഇന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ മണി ടിപ്പുകളിലേക്ക് കടക്കാം. അതിന് മുൻപ് കേൾക്കാൻ നല്ലൊരു അഭീഷകരമായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ്. അപ്പോൾ കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂടാം.

0: 360 degree.
1: ഹലോ, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അപ്പൊ 360 ഡിഗ്രിയുമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉള്ളത് ദിസ് ഈസ് ആർ ജെ ആയില്യ. അപ്പൊ നമ്മൾ എന്താ പറയാൻ പോകുന്നേ, മണി ടിപ്സ് അല്ലേ, നമ്മുടെ മണി മാനേജ്മെന്റ് എപ്പിസോഡാണ് ഇന്നത്തെ. അപ്പൊ ഒന്നാമത്തെയും ഏറ്റവും ലളിതമായിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ, 50-30-20 റൂൾ. ഇത് പലരും കേട്ടിട്ടുള്ള റൂൾ തന്നെയായിരിക്കും, എന്നാലും ഞാൻ പറയും കേട്ടോ. അതായത് ഈ 50-30-20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഡ്ജറ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് കൃത്യമായിട്ട് പണം മാറ്റി വെക്കാൻ പറ്റിയ അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു ഫോർമുലയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് മാസം കിട്ടുന്ന വരുമാനത്തെ മൂന്നായിട്ട് തരംതിരിക്കാം അല്ലെ. ഒന്നാമത്തേതാണ് 50% നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ വീട്ടുവാടക, പലചരക്ക് സാധനങ്ങൾ, കറണ്ട് ബില്ല്, കുട്ടികളുടെ സ്കൂൾ ഫീസ്, അങ്ങനെയൊക്കെ. ഇനി രണ്ടാമത്തേതോ 30%. അപ്പൊ 30% എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വാൻസ്. നിങ്ങൾക്ക് എന്ത് വേണം, അതായത് ഇപ്പൊ സിനിമ കാണാൻ പോകുന്നത്, പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നത്, റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, യാത്രകൾ, അതിനൊക്കെ വേണ്ടിട്ട് മാറ്റിവെക്കണം. മൂന്നാമത്തേത്, ബാക്കി വരുന്ന 20% കണ്ണും പൂട്ടി നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കണം. സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, അതിലേക്ക് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ. പലരും ചെയ്യുന്നത് എന്താ, ആദ്യം കയ്യിലുള്ള കാശൊക്കെ ചെലവാക്കും, എന്നിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മാത്രം സമ്പാദിക്കാൻ നോക്കും അല്ലേ. അപ്പോൾ ആ ശീലം മാറ്റി വെച്ചിട്ട് ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഈ 20% മാറ്റിവെക്കാനായിട്ട് എന്ത് വേണം, ശീലിക്കണം. അതാണ് ഒന്നാമത്തെ റൂള് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷാകവചമായ എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കേൾക്കാം, സ്റ്റേ ഓൺ വിത്ത് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

360 degree. അഹല്യ എഫ് എം 90.4 ൽ കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree വിത്ത് മീ ആർ ജെ ആയില്ല. അപ്പോൾ നമ്മുടെ മണി മാനേജ്മെന്റ് ടിപ്പ് അല്ലെങ്കിൽ മണി സേവ് ചെയ്യാൻ പോവാണ് നമ്മൾ ഇന്നല്ലേ. അപ്പോൾ അതിൽ അടുത്ത ടിപ്പ് ഞാൻ എന്താണെന്ന് പറയട്ടെ. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ത്, എമർജൻസി ഫണ്ട് അല്ലെ, അഥവാ അടിയന്തരമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ആ ഒരു നിധി എന്ന് വേണം പറയാൻ വേണ്ടി. ഇപ്പോൾ ജീവിതം എപ്പോഴാണ് മാറി മറിയുക എന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് എപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പൊ പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വരുന്നു, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നു, അതുമല്ലെങ്കിൽ വണ്ടിക്ക് വലിയൊരു കേടുപാട് വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എവിടെയെങ്കിലും പോയിട്ട് കടം വാങ്ങും, അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണ്ണ പണയം വെക്കും അല്ലെങ്കിൽ വിൽക്കും. ഇതൊക്കെയാണ് ചെയ്യാറല്ലേ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, നിങ്ങളുടെ പ്രതിമാസ ചെലവിന്റെ കുറഞ്ഞത് 6 മാസത്തെ തുക ഒരു എമർജൻസി ഫണ്ടായിട്ട് ബാങ്കിൽ സൂക്ഷിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മാസ ചിലവ് ഒരു 20,000 രൂപയാണെങ്കിൽ 120,000 രൂപ എപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് തരുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, അത് ശരിക്കും വളരെ വലുതാണ്. നമ്മുടെ കയ്യിലൊരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമല്ലേ. അവിടെ നമുക്ക് വേറൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഓൺ പ്രോപ്പർട്ടീസ് ഒന്നും സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു സെക്യൂർ ഫീല് തരുന്നുള്ളതാണ് കേട്ടോ. അപ്പം അതാണ് നമുക്ക് ആദ്യം വേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്താണെന്നറിയോ, നമ്മളെ നശിപ്പിക്കുന്ന വലിയൊരു വില്ലനാണ് എന്ത്, കടക്കണി അല്ലെ. ആ കടക്കണിയെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടില്ലേ. അപ്പോ നമുക്ക് കേൾക്കാം നല്ലൊരു പാട്ടിന് ശേഷം. കേട്ടുകൂടാം.

യെസ് കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഷടപടി ഷടപടി എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ഷടപടി ഷടപടി എന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ തീരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണല്ലേ. അതെ, മണി മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പ് നോക്കണ്ടേ? അടുത്ത ടിപ്പ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ സാധനം വാങ്ങും, അടുത്ത മാസം പണം നൽകും, ബൈ നൗ പേ ലേറ്റർ, അങ്ങനെയുള്ള പരസ്യവാചകങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അങ്ങനെയുള്ള ആഡും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്നൊരു കാര്യമാണ് എന്ത്, നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ വഴിയുള്ള ഈ ഇൻസ്റ്റന്റ് ലോണുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരം ഓഫേഴ്സ് ആയിക്കോട്ടെ, ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണല്ലേ. ഈ കയ്യിൽ കാശില്ലെങ്കിലും വലിയൊരു തുക ചിലവാക്കാനായിട്ട് ശരിക്കും നമ്മൾ ഇത് പ്രേരിപ്പിക്കാറുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതൊന്നും തെറ്റല്ല, അല്ലല്ലോ, ഒരിക്കലും തെറ്റല്ല. പക്ഷെ അത് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ എന്താ, 35% മുതൽ 40% വരെയൊക്കെ പലിശ പോവാറുണ്ട്, ഇൻട്രസ്റ്റ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് എന്താ, നമ്മൾ അറിയാതെ വലിയൊരു കടക്കിണിയിലേക്ക് അല്ലേ, ആ ഒരു ട്രാപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മളൊരു കടക്കിണിയിലേക്ക് എത്തിക്കാൻ നമ്മൾ അറിയാറില്ല. അതുപോലെ തന്നെയാണ് ഫോണിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള ലോൺ ആപ്പുകളിൽ നിന്ന് പണം എടുക്കുന്ന ഒരു സ്വഭാവം. അത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ കടം വാങ്ങി ഒരിക്കലും ആഡംബര വസ്തുക്കളോ അല്ലതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണുകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ അത്രയും എമർജൻസി നീഡല്ല അത് അല്ലേ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങാൻ നോക്കാം, ഇല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം അല്പം മാറ്റിവെച്ചാൽ മതി, പിന്നീട് നമുക്കത് വാങ്ങാമേ. അപ്പൊ കടമില്ലാത്ത ജീവിതമാണ് ഏറ്റവും വലിയൊരു സമ്പത്ത്, കുറച്ച് മനസ്സമാധാനങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു പരിപാടി എന്താണെന്നറിയോ, നമ്മുടെ ദിവസമുള്ള ചിലവുകളിൽ എങ്ങനെ നമുക്ക് പണം ലാഭിക്കാനായിട്ട് പറ്റും, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയിൽ അങ്ങനെ നമ്മുടെ മണി സ്പെഷ്യൽ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. അപ്പോ അടുത്ത ടിപ്പ് പറയട്ടെ. ഡേവിഡ് ബാക്ക് എന്ന സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞൊരു പ്രശസ്തമായ കോൺസെപ്റ്റ് ആണ് ദി ലാക്ക് ഫാക്ടർ. എന്നാ ദി ലാറ്റേ ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഉണ്ടല്ലോ, നമ്മൾ ദിവസവും വിചാരിക്കുന്നത് എന്താ, വലിയ ചിലവുകൾ മാത്രമാണ് നമ്മുടെ കാശ് കളയുന്നത് എന്നാണ് അല്ലേ. എന്നാൽ യഥാർത്ഥത്തിലുണ്ടല്ലോ, നമ്മുടെ പണം എവിടെയാ പോകുന്നതെന്നറിയോ? ഈ പണം ചോർന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ ചിലവുകളിലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ദിവസവും പുറത്തു നിന്ന് കുടിക്കുന്ന 20 രൂപയുടെ ചായയും സ്നാക്സും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ഒട്ടും ഉപയോഗിക്കാത്തൊരു OTT സബ്സ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ ജിം മെമ്പർഷിപ്സ്, വണ്ടി എടുക്കാതെ നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തേക്ക് പോലും ഈ ഓൺലൈൻ ടാക്സി വിളിക്കുന്ന പരിപാടി, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവയൊക്കെ ശരിക്കും ഒറ്റ നോട്ടത്തിൽ ചെറിയ തുകയാണ്. പക്ഷേ മാസം അവസാനം നമ്മൾ ഇതൊന്ന് കൂട്ടി നോക്കി നോക്കി 5000-10000 രൂപ വരുന്നുണ്ടാവും. അപ്പോൾ ദിവസവും ഈ ചെറിയ ചിലവുകൾ ഒന്ന് ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്താൽ തന്നെ വലിയൊരു തുക നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ലാഭിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചിലവുകൾ ഒന്ന് കൂട്ടി നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, അതിലൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് അടുത്ത ഈ ഒരു ടിപ്പ്. അതുപോലെ തന്നെ എല്ലാവരും പറയാറുണ്ട്, പൈസ ബാങ്കിലിട്ടോ, പൈസ ബാങ്കിലിട്ടോ. ശരിക്കും പൈസ ഇങ്ങനെ ബാങ്കിൽ കൊണ്ടിട്ടോ കൊണ്ട് ലാഭമൊക്കെ ഉണ്ടോ? ഉണ്ടോ? അതോ വെറുതെ ബാങ്കിലിട്ടാൽ സംഭവിക്കുന്ന നഷ്ടമാണോ? അപ്പൊ അതെ, അതിനെ കുറിച്ച് നമുക്ക് പറയാം 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം. മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്.

360 degree. Dear friends, once again, welcome back to 360 degree. അപ്പോൾ tips and tricks ഒക്കെ ആയിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അടുത്ത ടിപ്പ് നമുക്ക് നോക്കിയാലോ, നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്മാർട്ട് ഫിനാൻസ് ചർച്ച ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ, എൻ്റെ സേവിങ്സ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരോടാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കേട്ടോ. അതായത് നിങ്ങളുടെ പണം ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ കിടന്നാൽ അതിൻ്റെ മൂല്യവും ദിവസവും എന്താ കൂടിക്കൊണ്ടിരിക്കുകയോ? ഇല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള കാരണം ഈ ഇൻഫ്ലമേഷൻ അഥവാ പണപ്പെരുപ്പാണല്ലേ. ഇന്ന് ഒരു കിലോ അരിക്ക് 40 രൂപയാണെങ്കിൽ അടുത്ത വർഷം അത് 44 രൂപയാകും. അതായത് സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണത്തിന് കിട്ടുന്നത് വെറും ഒരു 3% പലിശ മാത്രമായിരിക്കും അല്ലേ. അതുകൊണ്ട് പണം വെറുതെ സൂക്ഷിക്കാതെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടി പഠിക്കാനുള്ളതാണ് കേട്ടോ. പണം പണത്തെ ഉണ്ടാക്കുന്ന ആ ഒരു വിദ്യ ഉണ്ടല്ലോ, അതാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ അത് നമ്മൾ പഠിക്കണം. ഈ മ്യൂച്വൽ ഫണ്ട്സ്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ, അല്ലെങ്കിൽ PPF, അങ്ങനെയുള്ള ഫണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സുരക്ഷിതമായ ഗവൺമെന്റ് സ്കീമുകളിലൊക്കെ നമുക്ക് എന്താ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന ലാഭം നമുക്ക് നേടാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് നമ്മൾ ആലോചിക്കണം അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്വർണവും റിയൽ എസ്റ്റേറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചാണ്. കാരണം പണം അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും കണക്ട് ചെയ്യാറ് ഈ രണ്ട് കാര്യങ്ങളിലേക്കാണ്, ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്കാണ്. അപ്പൊ അതിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം 360 degree.

0: 360 degree.
1: Yes, welcome back 360 degree. Kurende, it's me, RJ Ailya. അപ്പോൾ 360 ഡിഗ്രിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ എപ്പിസോഡ് അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്ടോ. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് നിക്ഷേപങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാറുണ്ട്, അത് സ്വർണം പിന്നെ ഭൂമി അല്ലെ, ഗോൾഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്. തലമുറകളായി നമ്മൾ വിശ്വസിക്കുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണല്ലേ ഇത്. തീർച്ചയായിട്ടും ഇവ നല്ല നിക്ഷേപങ്ങൾ തന്നെയാണ് കേട്ടോ, അല്ലാന്നല്ല. പക്ഷേ ഈ സ്വർണം ഉണ്ടല്ലോ, ഈ സ്വർണം ആഭരണങ്ങളായിട്ട് വാങ്ങുമ്പോൾ അതിന്റെ പണിക്കൂലി, ഇൻട്രസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് വലിയൊരു തുക നഷ്ടമാവാറുണ്ടല്ലേ. അപ്പോൾ ഇതിനൊരു സ്മാർട്ട് ഹാക്കാണ് എന്ത്, സോവറിൻ ഗോൾഡ് ബോൺസ് എന്ന് പറയുകയാണെങ്കിൽ SGP അഥവാ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുക എന്ന് പറയുന്നൊരു പരിപാടിയിട്ടാ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ പണിക്കൂലി എന്ന് പറയുന്ന സംഭവം കൊടുക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റ് ഇതിന് കൃത്യമായ പലിശയും തരും. അതുപോലെ തന്നെയാണ് ഭൂമി വാങ്ങുമ്പോൾ വലിയൊരു തുക ഒന്നിച്ച് ആവശ്യമാണല്ലേ. പെട്ടെന്നൊരു ആവശ്യം വന്നാൽ വിൽക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിക്ഷേപങ്ങൾ എപ്പോഴും ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഒതുക്കാതെ പല രീതിയിലേക്കുള്ള ഒരു നിക്ഷേപിക്കുന്ന പരിപാടിയുണ്ടല്ലോ. ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന രീതിയില്ലേ, ആ രീതി ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പല രീതിയിലേക്ക് മാറ്റി നിക്ഷേപിക്കാനായിട്ട് നോക്കാം. ഇതാണ് അടുത്ത ആ ടിപ്പ്.

0: 360 degree.
1: അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? ദേ 360 ഡിഗ്രിയുടെ സമയം നിങ്ങളുടെ പതിയെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പതിയെ ഇവിടെ പൂർണ്ണമാകാൻ പോവാനുണ്ടോ. പണം കൃത്യമായി തിരിക്കുന്ന 50-30-20 റൂൾ, അതുപോലെ അടിയന്തര ഘട്ടങ്ങളിൽ എമർജൻസി ഫണ്ട്, ഈ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില ചില കാര്യങ്ങൾ, അതുപോലെ ചെറിയ ചെലവുകൾ ഇല്ലാതാക്കുന്ന ലാറ്റേ ഫാക്ടർ, അതുപോലെ തന്നെ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകളും, അങ്ങനെ മണി മാനേജ്മെന്റിന്റെ എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർക്കുക, പണം സമ്പാദിക്കുന്നത് മാത്രമല്ല അത് നിലനിർത്തുന്നതിലാണ് നമ്മുടെ മിടുക്ക് അല്ലേ. അപ്പൊ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കൃത്യത വരുത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെയൊക്കെയും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ സി ബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30

0: മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJU ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിനുശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോ കുര്യാക്കോസ് മാർ തെയോഫിലസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം

0: രാമപുരത്തെ നാലമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ ടിവി ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17-ന് സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: Listen without break with Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഇത് നമ്മ നേരം വിത്ത് RG ഹീര ഓൺ അഹല്യ FM. വണക്കം, വെൽക്കം. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം ഓൺ അഹല്യ FM. സിനിമാ പറ്റി പേസണോന്നാ ജസ്റ്റ് എന്റർടൈൻമെന്റ് സൊന്നാ അത് രൊമ്പ சின்ன ஒரு டெஃபினிஷன் ஆகும். ஆனா நம்ம லைஃப்ல சினிமா வந்து ஒரு இமோஷன். டயலாக் பேசுறதுல இருந்து ட்ரெஸ்ஸிங் ஸ்டைல், லவ் எக்ஸ்பிரஸ் பண்றது, ஃப்ரெண்ட்ஷிப் செலிப்ரேட் பண்றது, ஃபேமிலி வேல்யூஸ், அப்படி நிறைய விஷயங்கள் நம்ம மூவிஸ் இன்ஃப்ளூயன்ஸ் பண்ணிருக்கு. இப்ப ஸ்கூல்ல இருக்கும்போது ஃபேவரட் ஹீரோ ஹேர் ஸ்டைல் ட்ரை பண்ணி பார்ப்போம்ல, காலேஜ்ல ஃபேவரட் ஹீரோயின் காஸ்டியூம் இமிட்டேட் பண்ணிருப்போம்ல, இதே மாதிரி ஒரு டயலாக், ஒரு சாங், ஒரு லவ் சீன் நம்ம லைஃப் மெமரிஸோட கனெக்ட் ஆயிடும். ஆனா சினிமா இன்ஸ்பயர் பண்ணட்டும், இன்ஃபுளுன்ஸ் பண்ணட்டும், பட் நம்ம ரியல் லைஃப் டிசிஷன்ஸ் ஆல்வேஸ் நம்ம ஓன் அண்டர்ஸ்டாண்டிங்ல தான் இருக்கணும். ஓகே, ஸோ இந்த பியூட்டிஃபுல் சினிமா ஜேர்னி, மூவி, சாங்ஸ், அந்த ஜேர்னி நம்ம ஸ்டார்ட் பண்ண போறோம். ஸோ ஃபர்ஸ்ட் சாங் வந்து எந்த பாட்டு போடலான்னு கேட்டா, சினிமாவோட அந்த இன்ஃபுளுன்ஸ் எப்போ நம்ம கிட்ட இருக்கும். ஸோ நான் ஒரு ரஜினிகாந்த் ஃபேன், அதனால இன்னைக்கு நம்மளோட முதல் பாட்டு வந்து சிவாஜி த போஸ் படத்துல இருந்து பல்லே லக்கா பாட்டு. ஆன் அஹல்யா FM, இது நம்ம நேரம். திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പോ നാ തമിഴ്നാട് ഹിസ്റ്ററിയില മറക്ക മുടിയാത ഒരു പേർ ചൊല്ല പോര, ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി. കേൾവിപ്പെട്ടിരിക്കീങ്களா? ഇന്ത്യവിനോട് ഫസ്റ്റ് വുമൺ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്ല ഒരുത്തര്, ഫസ്റ്റ് വുമൺ ലെജിസ്ലേറ്റർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ കൂടെ. വിമൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ ഈക്വാലിറ്റിക്കാക ലൈഫ് ടൈം വർക്ക് പണിനർ. ദേവദാസി സിസ്റ്റമെ അബോളിഷ് പണ്ണ രൊമ്പ മുഖ്യമാണ ഒരു റോൾ ഇരുക്കു. അതേമാതിരി ക്യാൻസർ പേഷ്യൻസുക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് വേണമെന്ന് ചെന്നൈയില അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് പണ്ണ മുഖ്യ റീസൺ ഇവരോട് വിഷൻ താ. സോ അവരോട് ലൈഫ് നമ്മൾക്ക് ഒരു ലെസൺ ചൊല്ലുത്, എഡ്യൂക്കേഷൻ യൂസ് പണ്ടത് നമ്മ കരിയറുക്ക് മട്ടുമില്ല സൊസൈറ്റിയെ ഇംപ്രൂവ് പണ്ണവും കൂടെ. സോ ഇന്ന മാതിരി നിറയ പേർ അവങ്ങൾക്ക് തേവയാണ് റെക്കഗ്നേഷൻ കിടക്കാമ ഇരിക്കുന്ന മാതിരി എനിക്ക് എപ്പോഴും ഫീൽ ആകും. വേണുനാ അവങ്ങൾക്ക് അത് ലൈഫ് വേല പണി അപ്പിയേ പോയിരുന്നിരിക്കലാം, ആനാ അത് വേലയോട മതിപ്പ പുരിഞ്ച് മക്കൾക്കാക സേവ ചെയ്യണോന്ന് വെച്ചിക്കുന്ന അത് മനസ്സതാണ് നാം ഇപ്പോ റിമെമ്പർ പണ്ണണോ. സോ അവങ്ങൾക്കാക നാം അടുത്ത സോങ് ഡെഡിക്കേറ്റ് പണലാം. മെറിസൽ പടത്തിലിരുന്ന് ആലപ്പോറാൻ തമിഴൻ സോങ് താ നമ്മ കേക്ക പോറോം. ദിസ് ഇസ് അഹല്യ എഫ് എം, ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇത് നമ്മ നേരം സ്റ്റേ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50ലധികം പ്രമുഖർ, 1000ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10നും 11നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന August 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: Story of life.
4: Lighten your life. Lighten.
5: ലൈഫിൽ ഒരിക്കലെങ്കിലും വല്ലാതെ ഒറ്റപ്പെട്ടു പോയ, അല്ലെങ്കിൽ പരാജയത്തിന്റെ കയ്പ് നീര് പൂർണ്ണമായിട്ടും കുടിച്ചിറക്കിയ നിമിഷങ്ങൾ ഉണ്ടാവും അല്ലെ? ഇല്ലേ, അങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ നിങ്ങളുടെ ലൈഫിൽ? നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, സാമ്പത്തികമായിട്ടോ കരിയറിലോ വലിയൊരു തകർച്ച നേരിടുമ്പോൾ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ നമ്മളെ പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. നമ്മൾ വീണ്ടു പോയ ഇടത്തു നിന്ന് ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ചിലരൊക്കെ നമ്മളെ ചവിട്ടി മെതിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മളോട് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ ഒരു തരം പുച്ഛമായിരിക്കും. അവരുടെ ശരീരഭാഷയിൽ നമ്മളെ തോൽപ്പിച്ചതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാലമില്ല എന്ന് വിധി എഴുതാൻ വലിയൊരു കൂട്ടം ആളുകൾ തന്നെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അണിനിരക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ചരിത്രവും പ്രകൃതിയും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കാലം എപ്പോഴും ഒരേപോലെയല്ല നിലനിൽക്കുന്നത്. കാലം മാറും, സമയം തിരിയും. ഇന്ന് നിങ്ങളെ ചവിട്ടി മെതിച്ചവരും നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കി മുഷ്ടി ചുരുട്ടിയവരും തന്നെ നാളെ നിങ്ങളുടെ വിജയങ്ങൾ കണ്ട് ആരവം മുഴക്കുന്ന ഒരു ദിവസം വരും. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു തോൽവിയുടേത് മാത്രമല്ല, അത് അതിശക്തമായ തിരിച്ചുവരവുകളുടേത് കൂടിയാണ്. ഈ ലോകത്ത് ഒരിക്കലും ഒരു പരാജയവും സ്ഥിരമല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമേയല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാനുള്ള ഒരു വലിയ ഒരുക്കം കൂടിയാണ്. നമ്മളെ വേദനിപ്പിച്ചവർക്കും പരിഹസിച്ചവർക്കും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി അവരോട് തർക്കിക്കാനൊന്നും നിൽക്കലല്ല, മറിച്ച് നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടി വലിയൊരു വിജയം അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ്. ഒരു റബ്ബർ പന്തിനെ നമ്മൾ എത്രത്തോളം ശക്തമായിട്ട് നിലത്തടിക്കുന്നുവോ അത്രത്തോളം ഉയരത്തിലാണ് അത് തിരികെ വരിക. ജീവിതവും അതുപോലെ തന്നെയാണ്. പ്രതിസന്ധികൾ നിങ്ങൾ എത്രത്തോളം താഴേക്ക് തള്ളി

എപ്പോഴും കഠിനമായിട്ട് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളെ നോക്കി പുച്ഛിച്ചവരുടെ കണ്ണുകൾ നാളെ അത്ഭുതത്തോടെ നിങ്ങളെ നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക. ആ മഹത്തായ തിരിച്ചു വരവലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ വിജയിച്ചു

നിൽക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്. വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവര്, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാര്, ഉയർന്ന പദവികളിൽ ജോലി ചെയ്യുന്നവര്, ഇവരെ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ അവരിന്ന് നിൽക്കുന്ന ആ ഉയരത്തിന് പിന്നിൽ അവരൊഴുക്കിയ കണ്ണീരും വിയർപ്പും എത്രമാത്രമാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അല്ലേ. വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നവരെ അഭിനന്ദിക്കാനായിട്ട് ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടാകും. പക്ഷെ ആ കൊടുമുടി കയറാൻ വേണ്ടി താഴെ നിന്ന് കഠിനമായി പരിശ്രമിക്കുന്ന, ദിവസവും പരാജയങ്ങൾ ഏറ്റുവാങ്ങി വീണ്ടും വീണ്ടും എഴുന്നേറ്റോടുന്ന ചില മനുഷ്യർ കൂടെയുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കൺമുന്നിൽ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അവരെ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തളർത്തരുത്. കാരണം ഈ ലോകത്ത് ഒരു വലിയ കാര്യവും ഒരൊറ്റ ദിവസം കൊണ്ട് സാധ്യമായിട്ടില്ല അല്ലേ. ഒരു വലിയ ആൽമരം വളർന്ന് പന്തലിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് അല്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് ഒരു ദിവസം കൊണ്ടാണ്. ജീവിതത്തിലെ ഏത് വലിയ നേട്ടത്തിന് പിന്നിലും വലിയൊരു കാലയളവിൻ്റെ കഠിനാധ്വാനമുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ നോക്കുന്ന സുഹൃത്തോ, ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയോ, അല്ലെങ്കിൽ ഒരു പുതിയ കല അഭ്യസിക്കുന്ന ഒരാളോ, ആരോ ആയിക്കോട്ടെ, അവർ തുടക്കത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ആ സമയത്ത് നിന്നെ കൊണ്ടിതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും തളർത്താൻ നിൽക്കരുത്. നമുക്കൊരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന വാക്കുകൾ പറയാതിരിക്കണം. എടോ, താൻ ചെയ്യുന്ന ഈ ശ്രമം, ഈ ട്രൈ വളരെ നല്ലതാണ്, തീർച്ചയായിട്ടും തനിക്ക് വിജയിക്കാൻ കഴിയുമെന്നൊരു ചെറിയ ആശ്വാസ വാക്ക് അതുണ്ടല്ലോ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് നൽകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഒരു വാക്കിൻ്റെ ബലത്തിൽ, ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ ഓടിയെത്തും. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് കാവലാകാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും അതിന് തടസ്സമാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലോകം മുന്നോട്ട് പോകുന്നത് തന്നെ പ്രതീക്ഷകളുടെയും പരിശ്രമങ്ങളുടെയും പുറത്താണ്. വിജയം വൈകുന്നുവെന്ന് കരുതിയിട്ട് ആരും ഒന്നിനും അയോഗ്യരാകുന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള പോരാളികളെ ചേർത്ത് പിടിക്കുക, അവരുടെ ചെറിയ മുന്നേറ്റങ്ങളെപ്പോലും പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക. ഒരു ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കില്ല എങ്കിലും നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഒരു നാൾ എല്ലാം സാധ്യമാകുമെന്ന പോസിറ്റീവ് ചിന്ത അവരിൽ നിറയ്ക്കും. തളർത്തുന്ന വാക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പരിശ്രമിക്കുന്ന കൈകൾക്ക് ശക്തമായൊരു പിന്തുണയാണ് ആവശ്യം. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകണം, അല്ലാതെ ഒരിക്കലും തകർക്കരുത്. ചിലപ്പോൾ ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 10 വർഷം കൊണ്ടും ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. ചിലപ്പോൾ 11-ാമത്തെ വർഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ, നിങ്ങൾ ആഗ്രഹിച്ച ഉയരത്തിൽ എത്താൻ കഴിയുക. ആ ഓരോ ദിവസങ്ങളും കൂടെയുള്ളവർ പ്രോത്സാഹിപ്പിക്കും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യത്തിൽ വല്ലാതെ കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നതാണ് അത്. സമൂഹത്തിൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാലും ആളുകൾ നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ലോകത്തെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് കഴിയാറില്ല അല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് ഇവിടെ എപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ശരിയല്ലേ? എടോ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം പറയും നിങ്ങൾ വലിയൊരു അഹങ്കാരിയാണ്. ഇനി മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അവർ പറയും നിങ്ങൾക്കൊന്നിനും ഒരു കഴിവില്ല എന്ന്. അതുമല്ല, ആ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ പറയും നമ്മൾ വലിയൊരു മടിയനാണ്. അതെ, ഈ ലോകം അങ്ങനെയാണ്. അതിനെ ഒരിക്കലും തിരുത്താനായിട്ട് നമുക്ക് കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിനെയൊക്കെ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഈ ലോകത്തിന് വളരെ എളുപ്പമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിജയം നേടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് അഹങ്കാരം കൊണ്ടാണെന്ന് പറയും. ആളുകളുടെ ഈ അഭിപ്രായങ്ങൾ കേട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഒടുവിൽ നമ്മൾ എവിടെയും എത്താതെ ഒരു വലിയ പൂജ്യമായിട്ട് മാറി നിൽക്കേണ്ടി വരും. ഈ ലോകത്തിൻ്റെ അളവുകോലുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അവർക്കൊരേ സമയം നിങ്ങളെ പുകഴ്ത്താനും അതേ നാവ് കൊണ്ട് തന്നെ ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഈ മൂന്ന് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെയും പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. സ്വന്തം ബുദ്ധിയിലും കഠിനാധ്വാനത്തിലും വിശ്വസിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും തെറ്റല്ല എങ്കിൽ ധൈര്യത്തോടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. ലോകം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവരുടെ വായ മൂടിക്കെട്ടാനായിട്ട് നമുക്കെന്നല്ല ആർക്കും സാധിക്കില്ല. ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഒരിക്കലും പണയം വെക്കരുത്. നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ അഹങ്കാരി എന്ന് വിളിച്ചാൽ ആ അഹങ്കാരം നിങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ച് പറയുക. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കിയല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ലക്ഷ്യത്തിലേക്ക് നേരെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ലോകത്തിൻ്റെ ബഹളങ്ങൾക്ക് മുകളിലൂടെ നിങ്ങളുടെ വിജയം കൊണ്ട് മറുപടി നൽകുക. അനാവശ്യമായിട്ടുള്ള ലോകചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആളുകളുടെ ഇരട്ടത്താപ്പുകളെ പുഞ്ചിരിയോടെ

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
7: സംഗീതത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ച ഒരു സംഗീത മാന്ത്രികനാണ് വിദ്യാസാഗർ. മലയാളം, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഹൃദയം തൊടുന്ന ഗാനങ്ങൾ എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓരോ പാട്ടിനെയും ഒരു അനുഭവമായി മാറ്റാൻ ശേഷിയുള്ള ഒരു സംഗീത സംവിധായകൻ. ചെറിയൊരു മധുരവും ഒരു ലാളിത്യവും ഒക്കെ ഒരുമിക്കുന്ന അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. ചില സംഗീതങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്കങ്ങനെ മനസ്സിങ്ങനെ അറിയാതെ പുഞ്ചിരിക്കുകയും ചിലത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മകളെയൊക്കെ തിരികെ കൊണ്ടുവരികയും ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള അനേകം ഈണങ്ങളുടെ ഒരു സൃഷ്ടാവാണ് വിദ്യാസാഗർ. മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുള്ള ഈ സംഗീത പ്രതിഭയുടെ സംഗീത യാത്രയിൽ നിന്ന് ഒരുപാട് മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ ഓർമ്മയിലുണരും ഗാനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ട്, അതും ഓണത്തിനെ കുറിച്ചൊരു പാട്ട്. അതും മലയാളി അല്ലാത്ത ഒരാൾ കമ്പോസ് ചെയ്ത് ഇത്ര ഭംഗിയായി മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പാട്ട്, പറനിറയെ പൊന്നളക്കും. യെസ്, തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൻഡ്.

ഒരു കവിത അല്ലെങ്കിൽ ഒരു വരി കയ്യിൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഈണം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് വിദ്യാസാഗർ. മറ്റ് ലെജൻഡറി സംവിധായകരെ പോലെ തന്നെ കവിതയിൽ നിന്ന് അല്ലെങ്കിൽ പാട്ടിലെ വരികളിൽ നിന്നൊക്കെ ഒരു സംഗീതം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം സന്തോഷം ഉണ്ടാവുന്നത് പോലെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് ട്യൂൺ കമ്പോസ് ചെയ്തതിന് ശേഷം താളം മാറി എഴുതിയ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഡയറക്ടർ കമലിന് വരികളും ഇഷ്ടപ്പെട്ടു, ട്യൂണും ഇഷ്ടപ്പെട്ടു, പക്ഷേ ട്യൂണിനനുസരിച്ചുള്ള താളത്തിനല്ല ഗിരീഷ് പുത്തഞ്ചേരി അന്ന് വരികൾ എഴുതിയത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു, അയ്യോ പാട്ടും നല്ലതാണ് ട്യൂണും നല്ലതാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വിദ്യാസാഗർ പറയാണ്, ആ താളത്തിനനുസരിച്ച് ഞാൻ ഈ പാട്ടിന്റെ ട്യൂൺ ഒന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ ഈ വരികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്യൂൺ ഒന്ന് ചെറുതായി മാറ്റി പുതിയൊരു പാട്ടുണ്ടാക്കാം. അങ്ങനെയാണ് കൃഷ്ണഗുഡിയിലെ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ ആ മനോഹരമായ ഗാനമുണ്ടാകുന്നത്. കെ എസ് ചിത്ര പാടിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം പിന്നെയും പിന്നെയും എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ സംഭവിക്കുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പാട്ടുണ്ടാകുന്നു എന്ന് പറയുന്നതും അതൊരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്നൊക്കെ ഇവർ പറയുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ. ഈ ബ്യൂട്ടിഫുൾ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

കുറച്ച് മലയാള സിനിമകളിലൊക്കെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയതിന് ശേഷം ദാസേട്ടൻ ഒരിക്കൽ വിദ്യാസാഗറിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ആൽബം ഉണ്ട് ഓണത്തിനൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ആൽബം, ഇതിനു വേണ്ടി കമ്പോസ് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ ചെയ്യാലോ എന്ന് പറയുന്നു. അങ്ങനെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ സംഭവിക്കുന്നത്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ദാസേട്ടൻ പാടിയിട്ടുള്ള അനവധി ഗാനങ്ങൾ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളായി മാറിയത് ഇന്നലെ എന്ന പോലത്തെ ഒരു തോന്നലാണ്. പക്ഷേ അന്ന് വിദ്യാസാഗറിന് സമയമില്ലാത്തൊരു സമയമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ പാട്ടുകൾ കമ്പോസ് ചെയ്തു. അങ്ങനെ തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിൽ 8 പാട്ടുകളാണുള്ളത്. അതെല്ലാം വളരെ ഭംഗിയായി തന്നെ ചെയ്യുകയും വിജയ് യേശുദാസ് എന്ന ഗായകനെ ഈ പാട്ടിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസിന്റെ ശബ്ദം നമ്മൾ കേട്ടത് ചന്ദന വളയിട്ട കൈകൊണ്ട് നീ എന്ന ആൽബം സോങ്ങിലൂടെയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പല ഭാഷകളെയും അനായാസമായി കൈകാര്യം ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. ചെറിയ ചെറിയ അർത്ഥങ്ങൾ അറിഞ്ഞാൽ മതി, നമുക്ക് ആ വാക്കുദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നല്ല പാട്ടുകൾ മലയാളത്തിലും തമിഴിലും ഒക്കെ നമുക്ക് ലഭിച്ചത്. മലയാളം കുറച്ചുകൂടി ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ഭാഷകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് മലയാളത്തിനെ അദ്ദേഹം എന്നും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ ഒരു മെലഡി പാട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റായ പാട്ട് ഉണ്ടാക്കുക എന്നത്. അതുകൊണ്ട് കുറച്ച് ചാലഞ്ച് ആയിട്ട് എടുത്തെങ്കിലും നല്ല രീതിയിൽ ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു അദ്ദേഹം. അത്തരത്തിലൊരു പാട്ടാണ് കെ എസ് ചിത്രയും യേശുദാസും ചേർന്ന് പാടിയ ഈ പാട്ട്, മിസ്റ്റർ ബട്ട്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള വിരഹി നിരാതെ. യെസ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

കൂടുതൽ മെലഡികളും റൊമാൻറ്റിക് ട്രാക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്ന് തീർച്ചയായിട്ടും വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് തന്നെയായിരിക്കും. ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള പാട്ടാണെങ്കിൽ പോലും മലയാളികൾ ആ സമയത്തെ പ്രണയ ഗാനങ്ങളിൽ ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പാട്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. ആൻഡ് ഇതിൽ തീർച്ചയായിട്ടും പല പാട്ടുകളിലും മലയാളത്തിന്റെ സ്വന്തം തനതായ കലാരൂപങ്ങളെ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ വളരെ മനഃപൂർവ്വം എടുത്തൊരു തീരുമാനം എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പാട്ടായിട്ട് പലപ്പോഴും തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു പുറത്തുനിന്ന് വന്ന് ചെയ്യുന്ന ഒരാള് എന്ന ഒരു തോട്ട് വരാതിരിക്കാനും വേണ്ടി കോൺഷ്യസ് ആയി എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് പല വാദ്യോപകരണങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന പാട്ടിന്റെ ആറാട്ട് മേളം എന്ന പോർഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ മേളം ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. അത് പലരും പലരുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒരു ചെറിയ ഭാഗം തന്നെയാണ്. അപ്പം ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ ഒരിക്കലും വിദ്യാസാഗർ ഹിറ്റുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യം ശിവം സുന്ദരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിഹരൻ പാടി കൈതപ്പുറം വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺ.

0: തന്റെ പാട്ടുകൾ എപ്പോഴും ഒരു വ്യത്യസ്തമായ അനുഭവം ശ്രോതാക്കൾക്ക് നൽകണം എന്ന് വാശിയുള്ള, അല്ലെങ്കിൽ അങ്ങനെ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു കലാകാരനാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടിലും തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ത്രീ ശബ്ദമാണ് സുജാത എന്ന ഗായികയുടെ. ഒത്തിരി നല്ല പാട്ടുകൾ സുജാത പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഹിറ്റുകൾ എടുത്തു നോക്കിയാൽ അത് വിദ്യാസാഗർ സമ്മാനിച്ച പാട്ടുകൾ തന്നെയാണ്. ആ സമയത്ത് ചിത്രചേച്ചിയാണ് കൂടുതൽ പാട്ടുകൾ പാടിയിരുന്നതെങ്കിലും ഒരു ചെറിയ കൊഞ്ചലും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം കൊടുക്കാൻ സുജാതയുടെ ശബ്ദം ഏറ്റവും ചേർന്ന ഒരു ശബ്ദമായിരുന്നു എന്നാണ് വിദ്യാസാഗർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല നല്ല റൊമാൻറ്റിക് ട്രാക്കുകളിലും ആ കൊഞ്ചലും ആ പ്രണയമൊക്കെ നമ്മൾ കൃത്യമായി ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ സോളോ പാട്ട്, ഒരു പാട്ടുകാരിയുടെ ആദ്യത്തെ സോളോ പാടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവരുടെ കരിയറിൽ. അതുകൊണ്ട് തന്നെ സുജാത ചേച്ചിയുടെ ആദ്യത്തെ സോളോ, അഴകിയ രാവണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത പ്രണയമണി തൂവൽ എന്ന പാട്ട് തന്നെയാണ് കരിയറിലെ ഒരു ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.
1: ഒരു വർണ്ണമകൾ

വിദ്യാസാഗർ എന്ന അതുല്യ പ്രതിഭ. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും തന്റെ കയ്യൊപ്പ് ചാർത്തണമെന്ന് നിർബന്ധമുള്ള ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ ഈ ലളിതമായ സ്വരങ്ങളെ വളരെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള കഴിവ് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മനോഹര ഗാനം മലയാളത്തിന് കിട്ടിയത്. റൊമാൻറ്റിക് വോയിസ് വേണം, അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് മലയാള സിനിമയിൽ ഒരു ഗ്യാപ്പിന് ശേഷം ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ വീണ്ടും ഒരു റീഎൻട്രി കൊടുക്കാൻ വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന് കഴിഞ്ഞത്. പല പാട്ടുകളും നമ്മൾ വിദ്യാസാഗറിന്റെ മെലഡീസ് എടുത്താലും ഏത് ഫാസ്റ്റ് നമ്പർ വിദ്യാസാഗറിന്റെ എടുത്താലും അതിലൊരു മെലഡി ടച്ച് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അല്ലെങ്കിൽ വളരെ മനോഹരമായ മധുരമുള്ള കുറെ വാക്കുകളും ട്യൂണുകളും ഒക്കെ നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളിൽ തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെയാണ് ജയചന്ദ്രൻ എന്ന ഗായകനെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് നമ്മൾ പറയേണ്ടത്. റീ എൻട്രി, യെസ്, ആ റൊമാൻറ്റിക് വോയിസിന്റെ ഒരു റീ എൻട്രി നമുക്ക് കിട്ടിയത് നിറം എന്ന സിനിമയിലായിരുന്നു. ബിച്ചു തിരുമല വരികൾ എഴുതി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള പ്രായം തമ്മിൽ എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പാട്ട് കോളേജ് ഡേയ്സിലെ ഒരു ഹരമായിരുന്ന ഒരു പാട്ട് എന്ന് തന്നെ വേണം പറയാൻ. വിഷ്വലായിക്കോട്ടെ, അതിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അതിന്റെ ശബ്ദമായിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടാണ് പ്രായം തമ്മിൽ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി,
1: പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി,
0: ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാത്തിൻ കൈകൾ താളം തട്ടി.

വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ 2000 എന്ന വർഷം വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വർഷമാണ്. കാരണം ദേവദൂതൻ എന്ന സിനിമ സംഭവിക്കുമ്പോൾ സംഗീതത്തിന്റെ പല തലങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തന്ന ഒരു സിനിമയും ഒരു സംഗീത അനുഭവം കൂടിയായിരുന്നു ആ സിനിമ. വെസ്റ്റേണിന്റെയും ക്ലാസിക്കലിന്റെയും ഒരു ഒരു കറക്റ്റ് ബ്ലെൻഡ് എന്ന് വേണം അതിനെ പറയാനായിട്ട്. ഇത്തരത്തിലൊരു പാട്ടിനെ പറ്റി ഡയറക്ടർ സംസാരിക്കുമ്പോൾ അതൊരു വലിയൊരു ചലഞ്ച് ആയിട്ട് തന്നെയാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ അതിനെ കണ്ടതും അതിനെ ഏറ്റെടുത്തതും. ഈ മൊത്തം സിനിമ തന്നെ ഒരു മ്യൂസിക്കൽ സിനിമ ആയതുകൊണ്ട് തന്നെ അതിന്റെ നറേഷനും എല്ലാം പോകുന്നത് പാട്ടിലൂടെയാണ്. പാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ. അതിന്റെ 7 ബെല്ലുകളുള്ള ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഡിസൈനും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെല്ലുവിളിയെ ഏറ്റവും ഭംഗിയായി തന്നെ തീർക്കണം എന്ന ആ ആഗ്രഹത്തിൽ നിന്നാണ് മലയാളത്തിലെ വളരെ വളരെ വളരെ ഗംഭീരമായ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു പാട്ട് തന്നെയാണ് എന്തൊരു മഹാനുഭാവു എന്ന ആ പാട്ടിന്റെ ഒരു ഒരു ഒരു ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് അങ്ങനെയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേവദൂതൻ എന്ന സിനിമയിൽ നിന്ന്. നിങ്ങളോടൊപ്പം RG ഹീറോ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

നല്ല പാട്ടുകൾ സമ്മാനിക്കണം എന്ന ഇന്റൻഷൻ അപ്പുറത്ത് എന്റെ പാട്ടുകൾ വ്യത്യസ്തമായിരിക്കണം, പാട്ട് ഇങ്ങനെയും പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ പാട്ടുകൾ ഇങ്ങനെയും കമ്പോസ് ചെയ്യാൻ പറ്റുമോ, അത്തരത്തിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന സൃഷ്ടികൾ ഉണ്ടാക്കണമെന്ന പ്യുവർ ഇന്റൻഷനോട് കൂടി തന്നെയാണ് മലയാള സിനിമയ്ക്ക് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ കൊടുത്ത പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകൾക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചു. ഒരു ഓഫ് ബീറ്റ് അപ്രോച്ച് അങ്ങനെ വേണം പറയാൻ, മെക്സിക്കനും ഒരു ക്ലാസിക്കൽ ടച്ചും എല്ലാം കൂടെ കലർന്ന ഒരു പാട്ടായിരുന്നു മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയിൽ നമുക്ക് ലഭിച്ചത്. ശ്രാവൺ ഗംഗ എന്നൊരു പാട്ടുണ്ട് അതിൽ, നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മലയാള സിനിമയിൽ കേട്ട് വന്ന പാട്ടുകളെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പാട്ട്, വ്യത്യസ്തമായ ഒരു അപ്രോച്ച് നമുക്ക് കിട്ടിയത് വിദ്യാസാഗറിന്റെ കോമ്പോസിഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യണം. വിജയ് യേശുദാസും യേശുദാസും ഹരിഹരനും ഒക്കെ ചേർന്ന് പാടിയ ശ്രാവൺ ഗംഗ എന്ന ഒരു വെറൈറ്റി സോങ് ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

ക്രിയേറ്റിവിറ്റിയെ ഒരു ഫ്ലോ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. എങ്ങനെയാണ് ഓരോ പാട്ടുകളും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഹാർമോണിയത്തിൽ കൈവയ്ക്കുമ്പോൾ എന്ത് ആ നേരത്തെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നു അതിനനുസരിച്ച് കമ്പോസ് ചെയ്യുന്നു. അതാണ് ഓരോ പാട്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റലി സംഭവിച്ച പല പാട്ടുകൾക്കും പല പ്രത്യേകതകളും ഉണ്ട്. അങ്ങനെ 12 നോട്ടുകളും വന്നിട്ടുള്ള ഒരു പാട്ട്, അതായത് എല്ലാ പാട്ടുകളിലും നമുക്ക് എല്ലാ നോട്ടുകളും കൊണ്ടുവരാൻ സാധിക്കില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ 12 നോട്ടുകളും വന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് കരളെ നിൻ കൈപിടിച്ചാൽ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ട്രാക്കിൽ ഒരു വേദനയും ഒരു വിരഹവും ഒരു ദുഃഖവും ഒരു ഒരു അകൽച്ചയും എന്നാൽ പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവമൊക്കെ ഫുൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിന് പറയാനായിട്ട്. അപ്പോൾ ഈ ക്രിയേറ്റീവ് ഫ്ലോയിൽ സംഭവിച്ച ഈ പാട്ടോടുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പാട്ടിൻ്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ FM, ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീര. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.